0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തരം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തരം 90.4 FM.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 2, 2026 സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.
1: ശുഭചിന്തകൾ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മൾ ദൈവത്തോട് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി നൽകും. നേരിട്ട് ശക്തിയായിട്ടല്ല അത് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ദൈവം നമ്മളെ ശക്തനാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നതാകട്ടെ എപ്പോഴും ജലമായിരിക്കും. അത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ജലത്തിൻ്റെ നിർത്താതെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നിരന്തരമായി നിർത്താതെ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ, നാം എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, ആ പ്രയത്നത്തിൻ്റെ ഫലം നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ തളർത്താനോ തകർക്കാനോ അല്ല എന്നുള്ളതാണ് സത്യം, മറിച്ച് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തി നാം എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേർക്കാനാണ്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 18. നെതർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതും ഹോലോഗ് എന്ന പേരിൽ അമേരിക്ക ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതും ധാക്ക അഗർത്തല റൂട്ടിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 18. മുളയുടെ പാരിസ്ഥിതികമായ പ്രസക്തിയും ഉപയോഗവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വേൾഡ് ബാംബു ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 2009 സെപ്റ്റംബർ 18 മുതൽ ലോക മുളദിനമായി ആചരിക്കുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ വായിക്കുന്നതിനുള്ള ജനങ്ങളുടെ ബോധവൽക്കരണത്തിനായി സെപ്റ്റംബർ 18 റീഡ് ആൻഡ് ഇ ബുക്ക് എഡേ ആയി ആചരിക്കുന്നു. കശ്മീരിലെ കരസേന താവളമായ ഉറിയിൽ പാക് ഭീകര ആക്രമണത്തിൽ 18 സൈനികർ വീരമൃത്യു വരിച്ചത് 2016 സെപ്റ്റംബർ 18. ബലൂണിൽ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ജോ കിറ്റർ ചരിത്രം സൃഷ്ടിച്ചത് 1984 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. നെതർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1919 സെപ്റ്റംബർ 18. ബർമയിലെ ഭരണഘടന അസാധുവാക്കുകയും അതിനുശേഷം ജനാധിപത്യവാദികൾക്ക്

0: ിനെതിരെയുള്ള സൈനിക ആക്രമണത്തിൽ ആയിരക്കണക്കിന് പേർ മരിക്കുകയും ചെയ്തത് 1988 സെപ്റ്റംബർ 18-നായിരുന്നു. ഹോലോക് എന്ന പേരിൽ അമേരിക്ക ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയത് 1997 സെപ്റ്റംബർ 18-നായിരുന്നു. ചിലി സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1810 സെപ്റ്റംബർ 18-നായിരുന്നു. ധാക്ക അഗർത്തല റൂട്ടിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് 2003 സെപ്റ്റംബർ 18-നായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറലായ ധാക് ഹമ്മർ ഷോഡ് കോംഗോ സമാധാന ദൗത്യത്തിനിടെ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് 1961 സെപ്റ്റംബർ 18-നായിരുന്നു. മരണാനന്തരം സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയായിരുന്നു ധാക് ഹമ്മർ ഷോൾഡ് കോംഗോ. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷിനെ നിയമസഭ അംഗീകരിച്ചത് 1967 സെപ്റ്റംബർ 18-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200-ലധികം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിയുടെ ആഗോള നേതൃപാടവത്തെയും ഇന്ത്യയുടെ വളർച്ചയെയും പ്രകീർത്തിച്ചു. ദലൈലാമ ഉൾപ്പെടെ ആത്മീയ നേതാക്കളും US, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചു. ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്കും ആഗോള നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്മരിയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം. വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ചികിത്സക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗികേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് JP നദ്ദ പറഞ്ഞു. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, ഭരണവിഭാഗം ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യതയും ശക്തിപ്പെടുത്തുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശുചിത്വത്തിലുണ്ടായ പുരോഗതി പൊതുജനാരോഗ്യ ഫലങ്ങളിൽ, പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ ശുചിത്വത്തിന് അണുബാധ തടയുന്നതുമായും രോഗികളുടെ സുരക്ഷയുമായും നേരിട്ട് ബന്ധമുണ്ടെന്നും JP നദ്ദ വ്യക്തമാക്കി.
0: റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. റഷ്യൻ കരസേനാ ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് വിവിധ ഇന്ത്യൻ എംബസികളും കൌൺസുലേറ്റുകളും തുടക്കം കുറിച്ചു. വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരിപാടിക്ക് തുടക്കമിട്ടു. സ്വച്ഛതാ മേം സഹബാഗ്, സ്വച്ഛ് ഭാരത്, വികസിത് ഭാരത് എന്നീ പ്രമേയത്തിലാണ് പരിപാടി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കൌൺസുലേറ്റുകളിലും പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം കൊണ്ടുവരുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നു മുതൽ 3 ദിവസം സംഘടിപ്പിക്കുന്ന സ്മിക് മക്കേ കൺവെൻഷൻ സമന്വയം ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും അരങ്ങേറും. പ്രാദേശിക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും, 6 അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ PV അറിയിച്ചു.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ആഴ്ചയിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഹർമിൻ പ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയമ്മൻ MLA ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി OJ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചക രിച ഝാ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പക്ഷേ ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മം.
3: പ്രധാന വാർത്തകൾ. സെമികണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമികണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ US ഡോളറായി ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേ ഏക് ശബ്ദ ഇസ്തമാൽ ഹോതാ ഹൈ ടേപ്പ് ഔട്ട്. യേ വോ ദിൻ ഹോതാ ഹൈ ജബ് ചിപ്പ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ഹൈ, ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം രുക്താ നഹീ ഹൈ. ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹോ ജാതാ ഹൈ. ഹമാരേ പെഹലേ ഫേസ് കാ സൈസ് ലഗ്ഭഗ് 8 ബില്യൺ ഡോളർസ് കാ ഥാ, ജബ്കി സെക്കൻഡ് ഫേസ് കാ 13.5 ബില്യൺ ഡോളർസ് തക് കാ ഹംനേ തയ് കിയാ ഹൈ.
3: സെമികണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
5: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
3: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നു. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ടശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്.

0: UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേകി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
2: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ പണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ ശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ തുടർന്നും യുഎൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യുഎൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി US. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ചി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യുഎൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങൾ

0: സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

സംസ്കൃതം അറിയാം, ആസ്വദിക്കാം. സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ, സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ച് കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
7: Radio Santhanam 90.4 FM il ippol kelkam samagamam aashayam aavishkaram Abhilash K Ashramam Rajini Girish sangeethika sahayam Adarsh Ajay.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമത്തിലൂടെ ഞങ്ങൾ കലാ, സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിലെ സമാഗമത്തിൽ നിരവധി വിശേഷങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഇനിയും കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്, നമുക്കറിയാനുണ്ട്. അതിനൊക്കെയായി നമുക്കൊന്ന് കാതോർക്കാം. നമസ്കാരം സർ.
1: നമസ്കാരം.
0: നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിന്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്, കാരണം ഇങ്ങനെ വരുന്നവർ ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്.
1: നാടക പ്രവർത്തകർ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള വിഷയം നാടകം തന്നെയാണ്. നാടകമാണ് ഇഷ്ടം. നമ്മളിപ്പം കാണുന്നതാണ്, നമ്മളിപ്പം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ നല്ല കുറച്ച് നാടകങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കണം എന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ആത്മബലി എന്ന് പറഞ്ഞ നാടകം ഇപ്പം
0: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് വന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഭീമനായിട്ട് ചെയ്ത്. 1 മണിക്കൂർ നാടകമാണ്. അതിനകത്ത് ഭീമനും കിടുംബിയും മാത്രമേ ഉള്ളൂ.
0: എങ്ങനെയാണ് അത് പ്രദർശനത്തിന് പോകുന്നത്?
1: ഞങ്ങളിപ്പം കോട്ടയം കഴിഞ്ഞേ ഉള്ളൂ. കോട്ടയത്ത് ഞങ്ങളിപ്പം അവതരിപ്പിച്ചായിരുന്നു മത്സരമായിരുന്നു.
0: തീർച്ചയായിട്ടും
1: കൊല്ലത്തെ എല്ലാം വരും. ഞങ്ങളിപ്പം 1 മണിക്കൂറാണ് നാടകമാണ് അവസാനം. അതിപ്പോ നമ്മൾ വേദികളിലൊക്കെ അവതരിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ഏറ്റവും നല്ല കഥ, നമ്മൾ വിചാരിക്കും ഭീമൻ ഒരു അമാനുഷികനാണ്, വലിയതാണ്, പക്ഷേ ഭീമനെ പോലെ സംഘർഷം അനുഭവിച്ച ഒരാള്. അങ്ങനെ ആ ഭീമന്റെ ആത്മസംഘർഷമാണ് ആ നാടകത്തിലൂടെ പറഞ്ഞത്.
0: നമ്മുടെ MT-യുടെ രണ്ടാമൂഴത്തിലൂടെ കണ്ട ഭീമന്റെ രണ്ടാമൂഴക്കാരനായി വന്ന എനിക്ക് അങ്ങനെയാണ് പറയുന്നത്. അതെ, വെറുമൊരു രണ്ടാമൂഴക്കാരനാണോ ഞാനെന്ന് ചിന്തിച്ചു പോകുന്ന ആത്മസംഘർഷങ്ങളാണ് ഭീമസേനന്റെ MT-യിലൂടെ. പിന്നെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഒരിക്കലും എപ്പോഴും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഭീമസേനന്റെ ചിത്രം, അത് ഭയങ്കര രസമാ. അത് അത് എന്തായാലും അത് അങ്ങനെ ഒരു ഭീമനെ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് വെച്ച് തന്നെ ഈ നാടക ജീവിതത്തിൽ ഒരു ധന്യ നിമിഷമാണ്.
1: അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇപ്പം ചെയ്യാൻ പോകുന്ന നാടകം മൃത്യുഞ്ജയം എന്ന് പറഞ്ഞൊരു നാടകം ഇപ്പം ചെയ്യാൻ പോകുന്നത്. മൃത്യുഞ്ജയം
0: എന്താണ് ഇതിവൃത്തം?
1: അത് മൃത്യുഞ്ജയം ഇത് തന്നെ കർണൻ, കുന്തി, കൃഷ്ണൻ ഇവരുടെ 3 പേരുടെയും കൂടെ ഒരു ചോട്ടാണ്. അത് അത് എഴുതിയത് ഭരത് മുരളിയുടെ നാടകമാണ്. മുരളിച്ചേട്ടന് വേണ്ടി, മുരളിച്ചേട്ടന് വേണ്ടിയിട്ട് എഴുതിയ ഒരു നാടകം.
0: മുരളിച്ചേട്ടൻ
1: എഴുതിയതാണ്. മുരളിച്ചേട്ടൻ അഭിനയിക്കുന്നതിന് വേണ്ടി എഴുതിയ നാടകം
0: ഭരത് മുരളി. പുറത്ത്
1: രംഗത്ത് വന്നില്ല. അത് എഴുതി അതിന്റെ റിഹേഴ്സൽ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് മരിച്ചു പോകുന്നത്.
0: ഇതൊരു എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും.
1: മുരളിച്ചേട്ടൻ അത് സംവിധാനം ചെയ്തത് നമ്മുടെ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് സാറിന് വേണ്ടി സംവിധാനം ചെയ്തത്. മുരളിച്ചേട്ടൻ എഴുതി, പ്രമോദ് ചേട്ടൻ, പ്രമോദ് പയ്യന്നൂർ ഡയറക്ട് ചെയ്ത് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത്
0: പ്രമോദ് പയ്യന്നൂർ തന്നെയാണ്
1: ഞങ്ങളുടെ നാടകം ഇപ്പം ചെയ്യുന്നത്.
0: നമ്മുടെ ഈ അടുത്ത് നവോത്ഥാനം ചെയ്തത്
1: അത് അന്ന് മുരളിച്ചേട്ടനോട് KPC എഴുതുകയായിരുന്നു കുന്തിയായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ റിഹേഴ്സൽ ഇരിക്കുന്ന സമയത്താണ് മുരളിച്ചേട്ടൻ മരണപ്പെട്ടത്. ആ നാടകം ഞങ്ങളിപ്പോ ആരെങ്കിലും
0: കൊണ്ടുവരികയാണ്.
1: റിഹേഴ്സൽ ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങി, ഇപ്പൊ ഉടൻ തന്നെ ആ നാടകം പുറത്തിറങ്ങും. അതിനകത്ത് കർണന്റെ വേഷമായിരുന്നു മുരളിച്ചേട്ടൻ ചെയ്തത്. ആ കർണന്റെ വേഷം തന്നെയാണ് ഞാനിപ്പോ.
0: ഒത്തിരി ധന്യമായ നിമിഷങ്ങളാണ്.
1: നമുക്ക്
0: ജീവിതത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ്.
1: പിന്നെ ഭയങ്കര സ്വപ്നമാണ് മുരളിച്ചേട്ടന്റെ ഒരു നാടകം.
0: കണ്ണുകളിൽ ഞാനിങ്ങനെ അതിന്റെ ഒരു തീഷ്ണത കാണുന്നുണ്ട്. അജീഷിന്റെ കണ്ണുകളിലൂടെ ഞാനത് വായിച്ചെടുക്കുകയാണ്. സന്തോഷത്തിന്റെ നിറവിന്റെ ഒരു ഭയങ്കര ഒരു അംഗീകാരം.
1: അതല്ല, ആ നാടകം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രത്യേകത. അത്രയും വലിയൊരു നാടകം, അത്രയും വലിയൊരു നാടകം അരങ്ങിൽ എത്താതെ പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ മലയാള നാടകത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ് നാടകം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ നാടകം.
0: പിന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്യ നാടക കലയുടെ ശ്രേഷ്ഠനായി വാണിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭരത് മുരളിയുടെ ആ ഒരു അകാലത്തിൽ പൊരിഞ്ഞു പോയ ഒരു നക്ഷത്രം, കൊല്ലത്തിന്റെ കുടവട്ടൂരിന്റെ ഒരു എന്നും ഇന്നും അന്നും എന്നും മായാതെ നിൽക്കുന്ന ആ പ്രതിഭയുടെ ഒരു നാടകമാണ് ആണ് അത്. ഈ അണിയറ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അതില് ഭീമനായി മുരളിച്ചേട്ടൻ ചെയ്യാൻ വെച്ചിരുന്ന ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റി നമ്മുടെ അജീഷ് കൃഷ്ണയ്ക്ക് എന്നുള്ളത്, അങ്ങനെ പറ്റുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യ നിമിഷമാകട്ടെ. ഭഗവാന്റെ ഒരുപാട്
1: നാടകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുദ്ധത്തിന് വരലും കുന്തി കർണനോട് പോയി പറയുന്ന സാധനമാണ് യുദ്ധത്തിൽ
0: കവചകുണ്ടലങ്ങളൊക്കെ യാചിക്കുന്ന കർണശപഥത്തിലുണ്ടല്ലോ കഥകളിയില്.
1: കർണൻ ഇപ്പോഴും ആത്മസുഹൃത്തിന് വേണ്ടിയിട്ട്
0: ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് നമ്മുടെ മുന്നില് അങ്ങനെ കർണൻ ജ്വലിച്ചു
1: നിൽക്കുന്നത്.
0: അപ്പം അത് അതില് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കൊല്ലത്തേക്കും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൊല്ലത്തിന്റെ തന്നെ ആയതുകൊണ്ട് ഇത് കൊല്ലത്ത് കുറേയധികം വരാനുള്ള സാധ്യത, എല്ലാരും ഇത് നെഞ്ചേറ്റിയിൽ ആളിക്കുന്ന ഒരു കലയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം തുടർന്നും അല്ലേ. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലേക്ക് കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ ഒരുപാട് ശ്രോതാക്കളും നമ്മളോട് ഇന്നും കൂടി ലൈവിൽ ഒരു ശ്രോതാവ് അറിയിച്ചാണ്, നിങ്ങൾ റേഡിയോ നാടകങ്ങളൊന്ന് ചെയ്യൂ. അപ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അല്ലെ റേഡിയോ നാടകങ്ങൾ. ഒരു കാലഘട്ടത്തിൽ റേഡിയോ നാടകങ്ങളുടെ ആ ഒരു ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഏഴരയ്ക്കാ പറയുന്നെങ്കിൽ നമ്മളൊക്കെ ശരിക്കും ഇത് ശ്രവ്യ മാധ്യമമാണെങ്കിലും നമ്മളിങ്ങനെ കാതോർത്തിരിക്കും അല്ലേ.
2: അത് അത് നാടകത്തിന്റെ ഇതാണ്. ഇപ്പം റേഡിയോ നാടകം എന്ന് പറയുമ്പോഴും നമ്മള് ഇപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് റേഡിയോ നാടകം ചെയ്യുമ്പോഴും നമ്മൾ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതല്ലേ ചെയ്യാം നമ്മൾ. അത് അല്ലാതെ ഇവിടെ വന്നിരുന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ നാടകം ഇങ്ങനെ പറയുക എന്നല്ല. ഓരോരോ കഥാപാത്രത്തിന് എന്തെയാണോ ആ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടിട്ട് അഭിനയിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്, ആകാശവാണിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അതെ അതെ. അപ്പം ഇത്രയും വർഷത്തെ നിരന്തരമായ ഒരു കലയുടെ സബരിയ, കലയുടെ ഒരു യാത്ര, നാടകം, സിനിമ, കുറേ അധികം ആൾക്കാരുമായിട്ടുള്ള പരിചയം, അനുഭവങ്ങൾ, ഇതൊക്കെ ഇന്ന് എത്തി നിൽക്കുന്നതും ഇവിടെ വന്ന് ഇപ്പൊ ഈ പങ്കുവെച്ച നമ്മുടെ ഭരത് മുരളിച്ചേട്ടന്റെ ആ ഒരു നാടകത്തിനായി നമ്മളൊക്കെ കാതോർക്കുകയാണ്, കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ധന്യമായ നിമിഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കലാകാരനെ സമാഗമത്തിൽ കിട്ടിയതും ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു കലാകാരനെ ഞാൻ ഇങ്ങനെ വിളിക്കുമായിരുന്നു, ചേട്ടൻ ഇങ്ങനെ വരണം അല്ലേ.
2: ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പോകാറില്ല.
1: റേഡിയോയിൽ ഇത്
2: ആദ്യമായിട്ടാണ്.
1: ബാക്കിയുള്ള മീഡിയയിലൊക്കെ പോയിട്ടുണ്ട്, ചാനൽസിലൊക്കെ
2: അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും റേഡിയോയിൽ. അത് പിന്നെ നമ്മള് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ ആരോടത്തും ചർച്ച ചെയ്തിട്ടില്ല. നാടകത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ
1: പറഞ്ഞു പോകും വാക്കുകൾ. കലയുടെ കല, അതെ ഞാൻ മുന്നേ പറഞ്ഞ കലാകാരന്റെ വാക്കുകൾ എപ്പോഴും സത്യസന്ധമാണ്. സത്യസന്ധതയാണ് കലയുടെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് എപ്പോഴും വരുന്നത്. പിന്നെ നമുക്കിപ്പം കല ഉള്ളിലേറ്റുന്ന ഒരു വ്യക്തിയെ, നമ്മളെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരൊക്കെ വേദനിപ്പിച്ചിട്ടൊക്കെ പോവും, പക്ഷേ നമുക്കൊന്നും തിരിച്ച്. കല അങ്ങനെയാണ്,
2: അതൊരു
1: ആർദ്രമായ വികാരങ്ങളുടെ ഒരു സമ്മേളനമാണ്.
2: എന്റെ സിനിമയുടെ കാര്യമായാലും എനിക്ക് ഭയങ്കര ഇതാണ്.
1: സർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് നാടകത്തെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ചാണ്.
2: ഞാനിപ്പം ചെയ്ത പടം ഉരുമ്പെട്ടോൻ എന്ന് പറഞ്ഞൊരു പടമാണ്. ഇന്ദ്രൻസ് ജാഫറടിക്ക് നായകന്മാരാകുന്ന പടം. അതിനകത്ത് ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പിട്ട് ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലൊരു
1: വേഷമാണ്,
2: പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു. ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വേഷം. ഒരു ഇന്റർവ്യൂവിൽ തൊട്ട് തീരുന്നവരെയും ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ചെയ്തൊരു പടം, ദ പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞൊരു
1: പടം.
2: പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞു.
1: അതിലെന്താണ് ആ ഒരു അതിനൊരു പ്രത്യേകത? പ്രഗ്നന്റ് വിഡോ എന്ന് പറയുമ്പോ അതെന്താണ്?
2: അത് ഒരു വിധവയെ, ഗർഭിണിയുടെ ഒരു കഥയാണ്. ഗർഭിണിയാവുന്ന സമയത്ത് 5 മാസം ഗർഭിണിയാവുന്ന ഹസ്ബൻഡ് മരിച്ചു പോകുന്ന
1: ഒരു കഥയാണ്,
2: സ്റ്റോറീസ് ആണ് അതിനകത്ത് വരുന്നത്. അത് KR ഉണ്ണി ആണ് ഡയറക്ട് ചെയ്തത്. ഓങ്കാര എന്ന് പറഞ്ഞ വലിയൊരു പടം ഡയറക്ട് ചെയ്തതാണ് പുള്ളി. ദിലീഷ് പോത്തന്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടർ. തൊണ്ടി മുതലും ദൃക്സാക്ഷി, മഹേഷിന്റെ പ്രതികാരം, ഒഴുമുറി, അങ്ങനെ ഒരുപാട് പടം. മലയാളത്തിൽ ഏകദേശം 56-ഓളം പടത്തിന്റെ അസോസിയേറ്റ് ആയിട്ട്.
1: അതിലെന്താണ് റോൾ?
2: അതിനകത്ത് നായക വേഷം എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസറിന്റെ നായക കഥാപാത്രമായിരുന്നു ഞാനാണ്. അത് ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 13-ഓളം ഫെസ്റ്റിവലുകളിൽ, വിദേശ ഫെസ്റ്റിവലിലേക്ക് പോയി. ഇന്ത്യക്കകത്ത് ബോംബെ, പിന്നെ കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ ഇന്ത്യക്കകത്തുള്ള മിക്കവാറും എല്ലാ ഫെസ്റ്റിവലിലും പോയി. ഏറ്റവും നല്ല നടി, തിരക്കഥാകൃത്ത്, ഡയറക്ടർ, പടം എല്ലാ പാട്
1: സംബോധനം
2: ചെയ്ത ഒരു വലിയൊരു പടം.
1: ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, താങ്കളൊരു മഹാഭാഗ്യവാനാണെന്ന്.
2: തീർച്ചയായിട്ടും. അല്ല, ഈ പടത്തിലേക്ക് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞു എന്റെ ഈ ഇതിന്റെ പറഞ്ഞാൽ എല്ലാം ഓരോ സാഹചര്യം
1: മനസ്സ് നല്ലൊരു
2: പറയുന്നത് ഭയങ്കരമാണ്. അപ്പൊ ഞാനിങ്ങനെ

0: ഒരു ഒരു പടത്തിന്റെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് കായംകുളത്ത് പോകുന്നു പത്മരായൻ സാറിന്റെ കായംകുളം അവിടെ ഒരു വീട്ടിൽ അവിടെ പത്മരായൻ സാറിന്റെ ആ വീട്ടിൽ ഒരു പടത്തിന്റെ പൂജ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ പടത്തിന്റെ പൂജ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ അവർ അവർ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ് എടാ നമുക്ക് ഇതുപോലെ നമ്മളൊരു പടത്തിന്റെ ഒരു വർക്കിലാണ് അപ്പോൾ ഡയറക്ടർ ഇതുപോലെ ഉണ്ണി കെ ആർ എന്ന് പറഞ്ഞ ആളാണ് അപ്പം എനിക്ക് നമ്പർ തരുന്നു ഇന്ന് വിളിക്കണം സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിനിമ ഡയറക്ടർമാരുടെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വിളിക്കുമല്ലോ. അവൻ തന്നെ വിളിച്ചു സാറുമായിട്ട് ഭയങ്കര ഫ്രണ്ടായി. അപ്പൊ സാർ എന്റെ അടുത്ത് ഇങ്ങനെ സാറിനെ കണ്ടിട്ട് പോലും ഇല്ല. ഞാനോട്ട് ഭയങ്കര ഫ്രണ്ടായി.
1: സൗണ്ടിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ.
0: അതായിരിക്കും ഞാൻ സാറോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സാറിനായിട്ട് വേണ്ടത് വരുന്ന സമയത്ത് ഒരു ദിവസം വന്ന് കാണുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് കണ്ടു. കണ്ടപ്പോ സാർ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ വന്ന് കണ്ടിട്ട് പറഞ്ഞു സ്റ്റോറി ഇതുപോലെ പറഞ്ഞു. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസറുടെ ഇതാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു ദളിതനായിട്ടുള്ള ഒരു വിഭാഗത്തിലുള്ള ഒരു ആളാണ്. തന്നെത്താനെ പഠിച്ച് ജോലി കിട്ടി
1: എഫേർട്ട് എടുത്ത്
0: ജോലി വില്ലേജ് ഓഫീസർ ആവുന്ന ടെസ്റ്റ് എഴുതി കിട്ടി.
1: അതായിരുന്നു റോൾ.
0: അതെ. അങ്ങനെ പുള്ളിയെ പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് അമ്പൂരിയിലേക്ക് സ്ഥലം മാറ്റും. അങ്ങനെ അമ്പൂരിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ മണൽ കോറിയ മാഫിയ മണലോട്ടൊക്കെ ഭയങ്കര പ്രശ്നവും കൈക്കൂലിയുടെ ഒക്കെ പ്രശ്നം വരുന്നു. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ സ്റ്റോറിയാണ്. പിന്നെ വൈഫ് ആ ജോലിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന അങ്ങനെ
1: ടച്ചിങ് ആയിട്ടുള്ള
0: സ്റ്റോറിയാണ്. അപ്പൊ ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്റെ സാധനം പറയുന്നത്. ഞാൻ പറഞ്ഞ സാറേ എന്നറിയാ എന്റെ അടുത്ത് വേഷം എന്താ? അത് നിനക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു പിയൂണിന്റെ വേഷം, പിയൂണിന്റെ ഒരു വേഷമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് വേഷം ഉണ്ടാ, ഒരു ചെറിയൊരു പോലീസ് ഓഫീസറുടെ വേഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാറേ ഓക്കെ എനിക്ക് ചെറിയൊരു വേഷം തരാം. ഞാൻ തുടങ്ങി സാറേ ഒരു ഒന്ന് രണ്ട് സീനിലൊക്കെ എനിക്ക് എന്നെ ഒന്ന് കാണിക്കണം, കുറച്ച് ഡയലോഗ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട്. പോലീസ് ഓഫീസറുടെ ഒരു വേഷമായാലും നിനക്ക് ഡയലോഗ് ഉണ്ട്, പിയൂണിന്റെ വേഷമായാലും കുറച്ച് ഡയലോഗ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കും. അപ്പൊ എന്റെ അടുത്ത് പടം തുടങ്ങുന്നതിന് ഒരു 5 ദിവസത്തിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാം ട്രിവാൻഡ്രത്തുണ്ട്, നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഒരു അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവരെ അവിടെയാണ് എല്ലാം നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നൊരു ഉച്ചയായപ്പോഴത്തേന് അന്നേരം എനിക്കിങ്ങ് മടിയ എനിക്ക് മടിയാണ് ഞാൻ പോകണം പോകണ്ടെന്നൊക്കെ. അവർ രാവിലെ ഒട്ടി വിട്ടു, രാവിലെ വിളിച്ചായിരുന്നേ, ഇവിടെ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ ആ ഒരു ദിവസം. അപ്പോൾ സാറ് പിന്നെ രാവിലെ വിളിക്കുന്നത് നീ തിരിച്ചോ, ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേനും അങ്ങ് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉച്ചയാകുമ്പോഴത്തേന് അവിടെ ചെന്ന് ഫ്ലാറ്റിൽ ചെന്ന്
1: അറിയുന്നില്ല ഇത്രയും നല്ല
0: അതൊന്നും എനിക്കറിയാം. ഈ കഥാപാത്രം ഒന്നും എനിക്കറിയത്തില്ല. എനിക്കെന്നറിയാം ഏതെങ്കിൽ പോലീസ് ഓഫീസറുടെ വേഷം അല്ലെങ്കിൽ രണ്ട് കഥാപാത്രം ഉണ്ട്, അന്നേരം ഒന്നും
1: അറിയുന്നില്ല.
0: അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ക്യാമറമാനുണ്ട്, ക്യാമറ അസോസിയേറ്റർ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, ഡിസൈനർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ആ ഫ്ലാറ്റിൽ. ഇങ്ങനെ സാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ അവരെല്ലാം ഞാൻ വന്നു എന്നെ എല്ലാം പരിചയപ്പെടുത്തി ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു ഞാൻ പോകുന്നു. പിന്നെ എന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഓരോ നമുക്കൊരു 5 ദിവസം കഴിയുമ്പോഴത്തേന് പാലക്കാട് മുണ്ടൂരാണ് ഷൂട്ട്, പാലക്കാട് വെച്ചാണ്. ഒരു 10-25 ദിവസം അവിടെ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അവിടെ സെറ്റ് ഇടുവാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാലക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ അവിടെ നമ്മൾ സെക്രട്ടേറിയറ്റ് സെറ്റ് ഇടും. അപ്പൊ നിന്റെ വിളി വരുമ്പോഴത്തേന് വന്നാ എന്ന് പറഞ്ഞു. അങ്ങനെ പടം തുടങ്ങുന്നതിന് ഒരു 3 ദിവസത്തിന് മുമ്പിട്ട് ഒരു വൈകിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ്, വരുന്ന വീട്ടിൽ ഇങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് വരുന്ന സമയത്ത് സാറിന്റെ കോള് വന്നു. കൊള്ളു ചേട്ടാ നമുക്ക് ഒരു 2-3 ദിവസം കൂടെ പടം തുടങ്ങാനുള്ളൂ എന്നിട്ട് പറഞ്ഞു. അപ്പൊ ശരി സാർ ഓക്കെ എനിക്ക് വരുന്ന പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാനങ്ങ് എത്തിക്കൊള്ളാം. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു നീ ടെൻഷൻ പറഞ്ഞു, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയാൻ പോവാണ്, നീ ബോധം കെട്ട് വീഴുമെന്ന് ചെല്ലു. ഞാൻ പറഞ്ഞു എന്തുവാ, ഞാൻ വിചാരിച്ചു നീ റോളില്ലേ കട്ട് ചെയ്തോ, വേറെ ആരെങ്കിലും ബന്ധോ എന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, നീ ബോധം കെട്ടുന്ന അതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നട്ടെ ഇതിനകത്ത് നല്ല നല്ല ഡയലോഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് ആ സമയത്ത് സാറിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എന്റെ പടത്തിന്റെ ഹീറോ ഷിബു പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ നീയാണ്. ഞാൻ എനിക്ക് പിന്നെ എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. ആകെ ഭയങ്കര അതിലിട്ടു. പിന്നെ പിന്നെ സാറ് ചോദിക്കും, ടെൻഷൻ ആവണ്ട, നീ ഓക്കെയാണ്, ഞങ്ങൾ തീരുമാനിച്ച്. സാറേ അത് എന്താ, അത് നീ അന്ന് ഫ്ലാറ്റിൽ നിന്നെ അന്ന് വിളിച്ചില്ലേ, നീ അന്ന് ഫ്ളാറ്റിൽ എന്നെ കാണാൻ വേണ്ടി അന്ന് ഫ്ളാറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന്
1: പറഞ്ഞു.
0: അതാണ് അത് കറക്റ്റ്. അപ്പൊ എന്റെ അടുത്ത് അന്നേരം സാറ് പറഞ്ഞ, നീ എന്റെ ഫ്ളാറ്റിന്റെ ആ ഡോറ് തുറന്ന് വരുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ആ വില്ലേജ് ഓഫീസറാണ് നടന്നു വരുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് പടത്തിന്റെ
1: ക്യാരക്ടറാണ്.
0: അങ്ങനെയാണ് നമ്മൾ 3 ദിവസത്തിനുള്ളിൽ ഷൂട്ടും ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ. അത് ഒരു ഭയങ്കര
1: നിയോഗം, അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം.
0: അതെ അതെ. അതിപ്പം അതിന് അതുകൊണ്ട് അതിന് ശേഷം എനിക്കിപ്പം നിറയെ ഒത്തിരി പടങ്ങൾ
1: ഇപ്പം
0: തമിഴായാലും മലയാളം എല്ലാം. അത് ആ പടം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, 13 ഫെസ്റ്റിവലുകൾ എല്ലാം, ബാംഗ്ലൂർ ഫെസ്റ്റിവൽ എല്ലാം. എന്ന് വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഈ പടം എല്ലാ പ്രവർത്തകർക്കും അറിയാം. പ്രഗ്നന്റ് വിഡോ
1: അത് എല്ലാം ഒരു ദൈവീകം തന്നെയാണ്. തുടക്കത്തിൽ നമ്മള് ഇത് എൻട്രി ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്തു. അത്രയും ദൈവം തൊട്ടറിഞ്ഞ ഒരാളാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ക്യാരക്ടർ.
0: അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച ടിങ്കിൾ ബേബി എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ളതാണ് ഏറ്റവും നല്ല നടിക്കുള്ള.
1: പക്ഷേ നമ്മൾ ഒരു കാര്യം അറിയണം, ഒരുപാട് പേരും ഒരുപാട് പേർക്കും പറയാൻ കുറേ യാതനകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാതെയുണ്ട് അല്ലേ, പറയാൻ ഇനി പറഞ്ഞതിൽ കൂടുതൽ ഇനി പറയാനിരിക്കും. പക്ഷെ നമ്മുടെ എപ്പിസോഡിന്റെ ഒരു സമയം നമ്മുടെ വൈൻഡ് അപ്പ് സെക്ഷനിലേക്കൊക്കെ കടക്കാനായി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും സമാഗമത്തില് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കൃഷ്ണ തന്നെയായിരുന്നു. ഈ ആഴ്ചയിലും സമാഗമം നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷൻ ആകെയാണ്. ഇനിയൊരു അവസരത്തിലും നമുക്ക് റേഡിയോ സാന്ത്വനത്തിലും നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരൻ പലയിടങ്ങളിലായി നമ്മോടൊപ്പം ഉണ്ടാകും, ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെതായ നാടകങ്ങളൊക്കെ ഞങ്ങളതൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു പോകും അത് സർപ്രൈസ് പൊട്ടിച്ചോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അതിലുപരി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കാം. പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ പറ്റൂ ചെല്ലെ ഞാനും കൂടെ
0: തീർച്ചയായും
1: സപ്പോർട്ട് തരാം. അപ്പൊ നമുക്ക്
0: കൂട്ടത്തിൽ പാട്ട്. ഈ സിനിമയുടെ ഇതാണ് ശിവൻ, ശിവൻചേട്ടനെ കുറിച്ചല്ലേ, ശിവൻ കാവാലത്തിന്റെ, അങ്ങനെ ശിവൻചേട്ടന്റെ കൂടെ കുറച്ച് മിങ്കിൾ ചെയ്തപ്പോഴാണ് കാവാലത്തിന്റെ കുറച്ച് നല്ല പാട്ടുകൾ ഇങ്ങനെ വിടും. അപ്പൊ അതില് കാവാലത്തിന്റെ ഈ ആലായാൽ തറ വേണം എന്നുള്ള പാട്ട് ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ശിവൻചേട്ടനെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. പ്രഗത്ഭനായ കൃഷ്ണൻകുട്ടി നേരുടെ മകനാണ്. ഇപ്പം സിനിമയിൽ സജീവമാണ്, ഇപ്പൊ എല്ലാ പടത്തിലും ചേട്ടൻ അപ്പൊ എന്നോട് പാടിക്കോണം. അവിടെയും നമ്മളിങ്ങനെ കൂട്ടത്തിലാ പാടുന്നത് കൂട്ടം നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും.
1: അത് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത അതാണ്, കൂടെ കേട്ടിരിക്കുന്നവരും ഇതിലേക്ക് വന്ന് ചേരുന്ന ഒരു പാട്ടാണ്. അതായത് അതാ ചില കലകൾ കാലാന്തരങ്ങളായി നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാട്ട്.
0: ഓക്കെ.

0: അസാധ്യമായിട്ട് പാടി ഒരു
1: ഇഷ്ടമാണ്.
0: അതായത് ഒരു പ്രത്യേക ഓളം തരുന്ന ഒരു പാട്ടാണ്, ഒരു പ്രത്യേക വൈബാണ് ഈ പാട്ടിന്. ഈ പാട്ട് നമ്മളോടൊപ്പം ഒരാളാ പാടി തുടങ്ങുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കലി വന്ന് ഒഴുകുകയാണ്
1: തൊട്ടറിഞ്ഞു
0: പോയെല്ലാം. ഒരുപാട് സർഗ സൃഷ്ടിയുടെ മകളോ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അത്തരം ആൾക്കാരൊക്കെ കടന്നുപോയത് നമുക്ക് എന്തുമാത്രം ഒരു ശൂന്യത, അതൊന്നും നികത്താൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തു. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തി, കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്തൊരു സമാഗമത്തിലേക്ക് നമ്മൾ തീർച്ചയായും അതിഥിയായി വിളിക്കുക. അപ്പം അന്ന് സിനിമയിലൊക്കെ ഉയരങ്ങളിൽ ഒരുപാട് ഉയരത്തിലെത്തി നിൽക്കുന്ന, ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടി നിൽക്കുന്ന ഒരു കലാകാരനാകട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് അറിഞ്ഞത് എന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോ ആ കണ്ണുകളിൽ ഒരു ഞെട്ടൽ പോലെ ഇങ്ങനെ കണ്ടു. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിന്റെ 10-20 വർഷമായിട്ട് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന് കിടപ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഏകദേശം

0: മൂന്ന് ആംബുലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ പിള്ള സാറ്, ഒരുപാട് വോളണ്ടിയേഴ്സ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് ദൈവം തൊട്ടറിഞ്ഞ കുറേ ആൾക്കാരുടെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു കലാകാരൻ എത്തിയതും ഒരു ദൈവീകമാണ്, ഇത് അറിയാതെയല്ലേ വന്നത്?
1: തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പാലിറ്റി കെയർ, ഇതാണ് നിങ്ങളുടെ ചാരിറ്റി എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതിനകത്ത് വരാനും അതിന്റെ ഒരു ഭാഗമാക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ മിക്കവാറും അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ ഈ മനസ്സ് കൂടുതൽ ഇവിടെ തുറക്കാനായിട്ട്.
0: എനിക്ക് തോന്നുന്നു മറ്റേ വേറെ എവിടെയെങ്കിലും പോയതിലും ഇതുപോലെയായിരുന്നു. നമ്മുടെ കോട്ടയ്ക്കൽ മധുചേട്ടനായിരുന്നു സമാഗമത്തിൽ ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടുള്ളത്. മധുചേട്ടനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വസന്തകുമാർ സാംബശിവനായിരുന്നു. ഇപ്പൊ കോട്ടയ്ക്കൽ മധുചേട്ടൻ നമ്മുടെ കുടുംബ സുഹൃത്താണ്. അപ്പൊ കൊല്ലത്ത് വേറൊരു പ്രോഗ്രാമിന് എത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ വന്നിരുന്നിട്ട് നന്നായിട്ട് വണ്ടടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞത്, ഞാൻ മറ്റൊരു വേദിയിലും പോയി പറയാത്ത പാലിയേറ്റീവ് കെയറിന്റെ ഇങ്ങനെ ഒരു ദൈവസ്പർശമുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുകയായിരുന്നു എന്ന് ചേട്ടനും പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ എത്തപ്പെടുന്ന എല്ലാ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം നമ്മുടെ അജീഷ് കൃഷ്ണ ഇതേ നിൽക്കുകയാണ് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലൊക്കെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പം അതിലുപരി ഈ നാടകത്തിൽ ആ പറഞ്ഞ നമ്മുടെ ഭരത് മുരളിയുടെ നാടകത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒഴിവ് നികത്തിക്കൊണ്ട് ആ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ അഭാവത്തിൽ അതിലേക്ക് എടുത്ത് കയറി വരാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി ബ്ലെസ്സിങ്സും എല്ലാവരുടെയും. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മെമ്പേഴ്സിനും വേണ്ടി ഞാൻ അങ്ങയോട് പറയുകയാണ്. ഇവിടെ എത്തിയതിന് ഒത്തിരി സന്തോഷം.
1: എനിക്ക് ഭയങ്കര മറ്റുള്ള അടുത്ത് പോകുന്നതിനെക്കാട്ടി വളരെ ആത്മസംതൃപ്തി എനിക്ക് കിട്ടി. കാരണം ഒരാൾക്കെങ്കിലും സാന്ത്വനം ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. അപ്പൊ ഒരുപാട് പേർക്ക് സാന്ത്വനമാകുന്ന ഒരു FM എന്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് വന്നതിൽ, എന്നെ വിളിച്ചതിൽ ഉള്ള ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷവും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്.
0: നന്ദി, നമസ്കാരം. സമാഗമം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ നമ്മൾ പ്രതിഭാധനരായ നിരവധി വ്യക്തിത്വങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അരങ്ങും ജീവിതവും അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം. ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ഏകോപനം. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട്

0: 8 11 38 8 11 38.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഓഗസ്റ്റ് 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്
1: സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാർ

സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി, നല്ല നല്ല പാട്ടുകളുമായി, നല്ലൊരു ശുഭചിന്തയുമായിട്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ഞാൻ പ്രീത.
0: യെസ്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ നമ്മൾ ആശംസിച്ചുകൊണ്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജിലേക്ക് പോരട്ടെ അല്ലെ. ഈ 1.5 മണിക്കൂറിന് നമ്മുടെ കൂടെ ഇനി വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ കേട്ട് അപ്ഡേഷൻ അനുസരിച്ച് പ്രതികരിച്ച് നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് അല്ലെ. ഇന്ന് 17 സെപ്റ്റംബർ അല്ലെ, വെള്ളിയാഴ്ച. മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് നമ്മൾ ദാ ചുവട് ഉറപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ആതിര. അപ്പൊ ആതിര, ഇന്ന് നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ. ഇന്ന് രാവിലെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോഴൊക്കെ നല്ല പ്ലസന്റ് ആയിട്ട് തോന്നി. നല്ല വെട്ടമൊക്കെ ഉണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുത്തു. അപ്പൊ അതിന്റെ ഒരു ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടി.
0: ചൂട് കുറവുണ്ട്,
1: ചൂട് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. രാവിലെ നമുക്ക് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. അപ്പോൾ നമുക്കൊരു ശുഭചിന്തയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പം നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. പുട്ടും കടലയൊക്കെ കഴിച്ചവരുണ്ട്, ദോശയും സാമ്പാറും കഴിച്ചവരുണ്ട് അല്ലേ.
0: ഇഡ്ഡലിയും സാമ്പാറും
1: കഴിച്ചവരുണ്ട്. അപ്പം അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചവരുണ്ട്. ചിലർ കഴിച്ചിട്ടില്ല, അവിടെ റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. അപ്പം അവര് കഴിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ടോളൂ അല്ലേ. അപ്പം ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, അപ്പം കഴിച്ചുകൊണ്ട് നമ്മളെ കേട്ടോളൂ. അപ്പോൾ നമുക്ക് ആതിര, നമ്മുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു ദിവസം മരിക്കും എന്നുള്ള കാര്യം അല്ലേ. ബാക്കി ഒരു കാര്യത്തിന് നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരു ജീവനുമായിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കാലത്തിൽ നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് നമുക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് ഇരുന്നൂടെ അല്ലേ. ചെറിയ കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നവർ, ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്ന് ഉപേക്ഷിച്ചിട്ട് പ്രത്യേകിച്ചും കുറച്ചൊരു മെച്യൂറിറ്റിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാനും അവരുടെ ചില കുറ്റങ്ങളൊക്കെ അങ്ങ് കളയാനും അല്ലേ. ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുള്ളവരൊക്കെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പം അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് അങ്ങ് കളയാതെ അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും, ചിലർ ഇറിറ്റേറ്റഡ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ അത് വേണം ഇത് വേണം അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവരങ്ങനെ ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ അതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാവുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് പുഞ്ചിരിയും അല്ലേ നല്ല വാക്കുകളും ഒക്കെ കൊടുത്ത് നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ നമുക്ക് ഹാപ്പി ആക്കാം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. അപ്പം എല്ലാവരും ആ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പം അതിന് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടിനെ പറ്റി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പം ഈ കുറച്ച് ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും വളരെ മനോഹരമായി

0: ായിട്ടുള്ളൊരു പാട്ട്, വളരെ നല്ല വരികൾ. അപ്പൊ നമ്മളുടെ ഇതുപോലെ ഒരു ശുഭചിന്ത നമുക്ക് തരുന്ന, നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്ന ഒരു നല്ല മനോഹരമായ ഒരു പാട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് അതൊന്ന് പാടി കൊടുത്താലോ.
1: പലരും ഇങ്ങനെ കേട്ട് കാണാൻ ഒരു സാധ്യതയുണ്ട്. നല്ലൊരു പാട്ടാണ്, പക്ഷെ നല്ലൊരു മെസ്സേജ് കൂടിയുണ്ട് ആ ഒരു പാട്ടിലെന്ന് എനിക്ക് തോന്നുകയാണ് അല്ലേ. അപ്പൊ ആ പാട്ട് ഞാൻ പാടാനായിട്ട് ട്രൈ ചെയ്യാണ്. എന്റെ കൂടെ നിങ്ങളും പാടിക്കോളൂ, അതുപോലെ പ്രീതി ടീച്ചറും പാടുന്നത്.
0: അതെ അതെ.
1: യെസ്, നിന്നെ സ്നേഹം.

0: നമ്മുടെ മിണ്ടലും പുഞ്ചിരിയും മാത്രമാണ് നമ്മുടെ മണ്ണിൽ ബാക്കിയാവുന്നത്. നമ്മൾ ഈ സമ്പാദിക്കുന്നതും നമ്മൾ ഈ ടെൻഷൻ എടുത്തു വെക്കുന്നതും നമ്മുടെ ഈ വൈരാഗ്യങ്ങളും ഒന്നും മണ്ണിൽ ബാക്കി വരത്തില്ല. നമ്മളിങ്ങനെ ചിരിച്ച് സമാധാനമായിട്ട് മാക്സിമം ഒരു പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ എന്താ പറയാ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. മാക്സിമം എപ്പോഴും ചിരിച്ചിരിക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജോട് കൂടി ഇന്നത്തെ ദിവസം. അപ്പൊ മിണ്ടലും പുഞ്ചിരിയും മാത്രമാണ് ബാക്കി
1: വരുന്നത്. അപ്പോ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാരും കമന്റ് ചെയ്യണം. അപ്പൊ ഇന്ന് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി പാടി തന്ന ഈ ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് 8848558785 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കൂ. അപ്പൊ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ.
0: തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് പാടിക്കോളൂ, ഒന്ന് കണ്ടാൽ മിണ്ടിയാൽ എന്താന്നൊക്കെ ചോദിക്കുക, ചിന്തിക്കുക അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം അതിനെ പറ്റി ആലോചിക്കാം, സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് അല്ലേ. യെസ്, അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. യെസ്
1: അതിര, ഇന്ന് രാവിലെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തപ്പോഴ് നല്ല ഒരു വളരെ നമുക്ക് സ്ത്രീകൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായി. അപ്പം അത് എന്തായാലും നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തേ പറ്റൂ എനിക്ക്. അപ്പം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ചെയ്യാത്ത ജോലികളില്ല അല്ലേ. എല്ലാ ജോലികളിലും വളരെ കഷ്ടപ്പാടുള്ള ജോലികളായാലും അല്ലെങ്കിൽ വളരെ ഉന്നതമായ പദവികളിലും ഒക്കെ നമ്മുടെ സ്ത്രീകൾ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് വരെ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസാണ്, അവിടെ ഇരിക്കുന്നതും ഒരു വനിത തന്നെയാണ്. അപ്പൊ അതുപോലെ എല്ലാ ജോലികളും, പണ്ടൊക്കെ നമ്മൾ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ വലിയ ട്രക്കുകളൊക്കെ ഓടിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന ജോലികളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ ജോലികളൊക്കെ എല്ലാം സ്ത്രീകളും ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ ഞാനിത് പറഞ്ഞത് ഇന്നലെ ഒരു നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് ഒരു LPG ബോട്ടിലിംഗ് പ്ലാന്റിലെ റീഫില്ലിംഗ് ഹെൽപ്പർ ജോലി ഒരു സ്ത്രീക്ക് നിഷേധിച്ചു. അപ്പൊ അവരവിടെ ജോലിക്ക് ചെന്നു. അപ്പൊ അവിടുത്തെ ഒരു റീഫില്ലിംഗ് ഹെൽപ്പറിന്റെ ജോലിയാണ് അവർക്ക് വേണം എന്ന് പറഞ്ഞു. അവരവിടെ ചെന്നു, പക്ഷെ അവർക്ക് ആ ജോലി കൊടുത്തില്ല. കാരണം അവർക്ക് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യമില്ല, സ്ത്രീകളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല എന്നായിരുന്നു അവരുടെ ഒരു അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ അതായിരുന്നു. അപ്പം ഈ കാഷ്വൽ ഖലാസി റീഫില്ലിംഗ് ഹെൽപ്പർ തസ്തികകളിലേക്കുള്ള ഒരുപാട് വേക്കൻസീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യോഗ്യതയുണ്ടെങ്കിലും സ്ത്രീ ആയതിനാൽ നിയമിക്കാനാകില്ലെന്നായിരുന്നു IOC ഒരു വാദം. അപ്പം പ്യോണിന്റെ തസ്തികയോ മറ്റോ അനുവദിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അപ്പീൽ കോടതിയും ഹൈക്കോടതിയും ഇത് റദ്ദാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവർക്ക് ഒന്ന് കോടതിയെ സമീപിക്കണം എന്ന് തോന്നിയത്. അപ്പോൾ അവർ കോടതിയെ സമീപിച്ചു. സ്ത്രീ ആയതിനാൽ സിലിണ്ടർ ഉയർത്താനോ രാത്രി ഡ്യൂട്ടി ചെയ്യാനോ പറ്റില്ല എന്നോ വാദിച്ച് നിഷേധിച്ച കേസിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 12,00,000 രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പം സ്ത്രീകൾ ദേവതകളാണെന്നും ബഹുമാനിക്കണമെന്നും പറയുന്ന സർക്കാരിൻ്റെ കീഴിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ തന്നെ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് നടപടി വന്നിരിക്കുന്നത്. അപ്പം സ്ത്രീക്ക് സിലിണ്ടർ എടുത്തുയർത്താൻ കഴിയില്ലെന്നാണോ കോർപ്പറേഷൻ കരുതിയത് എന്നാണ് കോടതി ചോദിച്ചത്. എല്ലാ വീടുകളിലും സ്ത്രീകൾ ദിവസവും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നില്ലേ, നടപടി സ്ത്രീത്വത്തിനോടുള്ള അനാദരവാണ് എന്ന് കോടതി ആഞ്ഞടിച്ചു. സത്യമല്ല.

0: നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അപ്പൊ ഇത് തീരുമ്പോൾ അല്ലെ എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നതും അത് ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. അപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ പലപ്പോഴും പുരുഷന്മാരൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ആ ജോലി കൊടുത്തുകൂടാ അല്ലെ? അപ്പൊ അത് വളരെ നല്ലൊരു ഒരു ഒരു കോടതി വിധിയായിട്ട് നമ്മൾ കാണുന്നു. ഈ വരുന്ന ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ, നമുക്ക് തന്നെ അത്ഭുതം തോന്നും അല്ലെ? എത്ര എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നുന്ന ഒരു ജോലിയാണ് ഈ വലിയ ട്രക്കുകളൊക്കെ സ്ത്രീകൾ ഓടിക്കുന്ന കാണുമ്പോൾ. എന്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മുടെ കണ്ണും നമ്മുടെ കൈകളും കാലും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കേണ്ട വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ അത് ഇത്രയും വലിയൊരു വാഹനം റോഡിലൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. അപ്പൊ അതൊക്കെ സ്ത്രീകൾ ചെയ്യുന്ന കാലമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ നമ്മുടെ സ്ത്രീകൾക്ക് വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യാവുന്ന ഒരു വിധി തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മളും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ജോലിക്കൊക്കെ സ്ത്രീകൾ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ഈ ജോലി തരത്തില്ല എന്നൊന്നും പറയരുത്. അവർ കോടതിയിലൊക്കെ പോയാൽ ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും
1: അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് എപ്പോഴും നമുക്ക് ചിന്തിക്കുന്ന ഒരു ടൈമിൽ സ്ത്രീകൾക്ക് ഇന്നതായ രീതിയിലുള്ള പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ സ്ത്രീ അബലയാണ് എന്ന് പറയുന്നിടത്ത് ഇപ്പൊ അങ്ങനെ അല്ല. അവർക്കും പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഇന്ന ജോലി സ്ത്രീ, ഇന്ന ജോലി പുരുഷൻ എന്ന ഒരു ലിംഗ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാ തൊഴിലുകളും എല്ലാവർക്കും പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ അത് കുറച്ചും കൂടെ ഒരു നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓക്കെ എന്ന രീതിയിൽ. പക്ഷെ കുറച്ച് കാലഘട്ടം മുൻപ് സ്ത്രീ ഇങ്ങനല്ല, വീട്ടിൽ ഇരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വീട്ടില് ഭർത്താവിനെ അല്ലെങ്കിൽ മകളെ കുഞ്ഞിനെ ഒക്കെ നോക്കി ഇരിക്കേണ്ടതാണ് എന്നുള്ളൊരു ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ തികച്ചൊരു വ്യത്യാസം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതുപോലെ ആയിരുന്നു, സ്ത്രീകൾ വളരെ പവർഫുൾ ആയിട്ട് നിന്നിരുന്നത് പെട്ടെന്നൊരു ജമ്പിംഗ് ആണ്. സ്ത്രീകൾ കുറച്ചും കൂടെ ഒതുങ്ങി പോകണം എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തുന്നു. പിന്നീട് അത് വീണ്ടും ആ ഒരു റീസൈക്കിൾ എന്ന രീതിയിൽ അത് സൈക്കിൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിപൊളിയായിട്ട് തന്നെ പോട്ടെ അല്ലെ.
0: അപ്പൊ ഹരിയാന ഗുഡയിലെ സുമിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു കാര്യമായിട്ട് കോടതിയിലെത്തിയത്. അപ്പം സുമിത്രയെ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സുമിത്രമാര് തന്നെ ആകട്ടെ അല്ലെ, ഇതുപോലെയുള്ള അനീതികൾ ചോദ്യം ചെയ്യാനും കോടതിയിലൊക്കെ പോകാനും ഒക്കെ ഉള്ളൊരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെ മാറ്റി നിർത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്, നമുക്ക് യോഗ്യതയില്ല അല്ലെ, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊന്നും അല്ല, നമുക്ക് പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എപ്പോഴും ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ളൊരു പരിഗണന അവിടെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ലെസനും കൂടിയാണ് സുമിത്രയുടെ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ഒരു കാര്യവും കൂടി ഇന്ന് പറയാനുണ്ട് ആതിര. അതായത് ഇന്ന് സെപ്റ്റംബർ 18 ഇന്റർനാഷണൽ ഈക്വൽ പേ ഡേ ആണ്. അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേ മൂല്യമുള്ള ജോലി ചെയ്യുന്നവർക്ക് തുല്യമായ വേതനം ലഭിക്കണമെന്ന ആശയം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ്. അപ്പൊ തുല്യ വേതനം എന്നത് ശമ്പളത്തിലെ ഒരു വ്യത്യാസത്തെ കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, അത് ഒരാളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്വാനത്തിനും കഴിവിനും സമയത്തിനും ഉത്തരവാദിത്വത്തിനും തുല്യമായ അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൂടിയാണ് അല്ലെ. അപ്പൊ ഒരു ഒരു വ്യക്തിയുടെ കഴിവിനെന്ന് പറയുന്നത് ഒരു ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല, ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നുമില്ല, അധ്വാനത്തിനും അതുപോലെ തന്നെ. അതുകൊണ്ട് അർഹമായ പ്രതിഫലത്തിനും നീതി ഉണ്ടാകണം എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ അതുകൊണ്ട് കൂടുതൽ സമത്വവും നീതിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിനം സെപ്റ്റംബർ 18 കൊണ്ട്. കാരണം ഒരേ മൂല്യമുള്ള അധ്വാനത്തിന് അർഹമായ മൂല്യം നൽകുമ്പോഴാണ് തൊഴിൽ രംഗത്തെ യഥാർത്ഥ സമത്വം എന്ന് പറയുന്നത് സാധ്യമാകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡേയും കൂടിയാണ്. അപ്പൊ ഇതുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ അതും കൂടി നമ്മളെ ശ്രോതാക്കളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ്. എനിക്ക് നമുക്ക് ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി,
1: ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈമായി. അപ്പൊ ഇന്ന് പ്രീതി ടീച്ചറുണ്ട്, ഞാനുണ്ട്, അപ്പൊ കുസൃതി ചോദ്യത്തിന് ക്ഷാമമൊന്നും ഇല്ല
0: ഇല്ല.
1: അതെ, അപ്പൊ കുസൃതി ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ.
0: അപ്പൊ നമ്മൾ കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോയപ്പോ നമ്മളുടെ ഒരു ശ്രോതാവ് തന്നെ നമുക്ക് ഒരു കുസൃതി ചോദ്യം അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേര് പറയരുതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അവരുടെ ഒരു
1: പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട്,
0: പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, കാക്കയിൽ നിന്നും എന്ത് പോയാൽ പശുവാകും? അതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. കാക്കയിൽ നിന്നും എന്ത് പോയാൽ പശുവാകും? അപ്പൊ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചോളൂ.
1: സിമ്പിൾ ആണ്,
0: സിമ്പിൾ ആണ്, വെരി സിമ്പിൾ.
1: യെസ്. അപ്പൊ നമ്മുടെ ഒരു ശ്രോതാവും അയച്ചു തന്നൊരു മെസ്സേജ് ഇതാണ്, ഒരു കുസൃതി ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രൈവസി ആവശ്യമുള്ളത് കൊണ്ട് പേര് പറയുന്നില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യം നമ്മൾ ഇതാ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ഒക്കെ പോരട്ടെ. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.

0: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് മെസ്സേജ് അയക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ കുസൃതി നിറഞ്ഞ വളരെ നിസ്സാരമല്ലാത്തൊരു ചോദ്യത്തിന് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
4: എനിക്ക് തോന്നുന്നു നമുക്ക് അന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാം. അപ്പോൾ സാധാരണ ഉത്തരം പറയാത്തവരും മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാം.
3: അപ്പോൾ
4: പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിച്ച് ഞങ്ങൾ അയച്ചോളൂ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ആൻസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു.
3: അതെ. അപ്പോൾ നമ്മുടെ മെസ്സേജസിലേക്ക് പോകുമ്പോൾ നമ്മുടെ രതീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ രതീഷിന് നല്ലൊരു ദിവസം കൂടി നേരാണ്. അതുപോലെ നെൽസൺ സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, ആതിരയ്ക്കും പ്രീതിക്കും ഞാൻ ശുഭദിനം നേരുന്നു എന്ന രീതിയിൽ.
4: താങ്ക് യു
3: സോ മച്ച്
4: ചേട്ടനും.
3: അതെ, ഗുഡ് മോർണിംഗും. നല്ലൊരു ദിവസം കൂടി നേരാണ്. പാട്ട് പൊളിച്ചു എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. താങ്ക് യു സോ മച്ച്. അപ്പൊ അതുപോലെ തന്നെ കല്യാണി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, രാവിലെ തന്നെ അടിപൊളി ഫീൽ കിട്ടുന്ന ഒരു പാട്ടിട്ടതിൽ സന്തോഷം. നമ്മുടെ ഇപ്പൊ കേട്ടൊരു പാട്ടിനെ പറ്റി ആയിരിക്കാം അപ്പോ നല്ലൊരു പാട്ട്. അതുപോലെ തന്നെ കല്യാണി ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സജീവ് ആലാട്ടുകാവ് പറഞ്ഞിരിക്കുന്നു, സ്നേഹം നിറഞ്ഞ പ്രീത ടീച്ചറിനും കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
4: താങ്ക്
3: യു സോ മച്ച്. അപ്പോ നല്ലൊരു ദിവസം കൂടി നേരാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ജിജോ മോൻ അടിമാലയിൽ നയിച്ചിരിക്കുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ലൈവിനിടയ്ക്കും അതിനുശേഷമോ പ്ലേ ചെയ്യുന്നതായിരിക്കും. ജിജോ ചേട്ടനും നല്ലൊരു ദിവസം കൂടി നേരാണ്. ജിജോ മോൻ. അതെ. അപ്പൊ അതുപോലെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് വായിക്കുന്നതായിരിക്കും. സരസ്വതി അമ്മ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം തന്നെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക. മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഈ ആൻസറിലേക്ക് എത്തും. ഇന്ന് ഒരുപാട് നമ്മുടെ പ്രീതി ടീച്ചർ നിങ്ങളെ ഇങ്ങനെ കുഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തോന്നുന്നു.
4: അതെ, നമ്മുടെ ശ്രോതാക്കളെല്ലാം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരല്ലേ. അവര് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന ആൻസർ ഒക്കെ കണ്ടുപിടിച്ചിട്ട് വരട്ടെ.
3: യെസ്.
4: അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാതെ നമ്മുടെ ഒരു ശ്രോതാവ് തന്നെ നമുക്ക് അയച്ചു തന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ അല്ലേ. അപ്പം അതിരെ നമ്മൾ നമ്മളുടെ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് നമുക്ക് കൊല്ലക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. അതായത് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് ഓട്ടോണോമസ് പദവി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലും പുറത്തുമൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജാണ് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് UGC സ്വയം ഭരണ പദവി അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ 1956 തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ സ്ഥാപിച്ച TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് 2022 ഓട്ടോണോമസ് പദവി ലഭിച്ചിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഇപ്പോഴാണ് ഓട്ടോണോമസ് പദവി ലഭിക്കുന്നത്. 1965 അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിതമായത്. അപ്പം

0: ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് നാക് അക്രഡിറ്റേഷനിലെ ഏറ്റവും ഉയർന്ന ഗ്രേഡായ A++ ലഭിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ 11 ബിരുദ കോഴ്സുകളും 6 ബിരുദാനന്തര കോഴ്സുകളും 5 ഗവേഷണ കേന്ദ്രങ്ങളുമാണ് കോളേജിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ കോളേജിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി റാങ്കുകളൊക്കെ നേടുന്ന കോളേജൊക്കെയാണ് അല്ലേ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഓട്ടോണോമസ് പദവി ലഭിച്ചത് ഫാറ്റിമ മാതാ നാഷണൽ കോളേജിനായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇതുപോലെ കോളേജുകൾക്കൊക്കെ ഒരു ഓട്ടോണോമസ് പദവി ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പം കോളേജിൽ ഒരുപാട് ഗവേഷണ ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ RFID അധിഷ്ഠിത ലൈബ്രറി സംവിധാനം എന്നിവയൊക്കെ വളരെ വിപുലമായിട്ടുള്ള, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അക്കാദമിക് സ്വയംഭരണ പദവി കൂടി ലഭിക്കുന്നതോടെ വൈവിധ്യമാർന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് കോളേജ് ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഷഹൽ ഹസൻ മുസ്ലിയാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ, കൊല്ലക്കാർക്ക് പ്രത്യേകിച്ചും. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും അഭിമാനമായിട്ട് പറയുന്ന ഒരു കോളേജ് തന്നെയാണ് TKM കോളേജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് അല്ലേ, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു കോളേജാണ്. ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങളും നിലവാരവും പുലർത്തുന്ന കോളേജാണ്. കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കോളേജും ഒക്കെയാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിന് ഓൾറെഡി ഓട്ടോണോമസ് പദവി ഉണ്ട്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും ഓട്ടോണോമസ് പദവി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവിധ ആശംസകളും അല്ലേ, കൂടുതൽ കൂടുതൽ നിലവാരത്തിലേക്ക് കോളേജ് ഉയരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.
1: അതെ, തീർച്ചയായിട്ടും. അങ്ങനെ കോളേജിൻ്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ, ടീച്ചർ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ്, കുട്ടികളൊക്കെ വരുമ്പോൾ നീറ്റായിട്ട് വരണം അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇന്ന രീതിയിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു പ്ലസൻ ഫേസ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലും അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലേ ടീച്ചറൊക്കെ?
0: അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അല്ല, അത് ആവശ്യമാണ്. അത് നമ്മളുടെ ഈ പഠനത്തിലൂടെ നമ്മൾ കുറച്ച് പുസ്തകങ്ങൾ വായിച്ച് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ടോട്ടൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പഠനത്തിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യമിടാനുള്ളത്, ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ളൊരു ഗ്രോത്ത്. അല്ലാതെ ഇങ്ങനെ കുറച്ച് പുസ്തകത്തിൽ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളൊന്നും നമുക്ക് സമയത്ത് ഉപകരിക്കത്തില്ല എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ മൊത്തത്തിലുള്ള അവൻ്റെ ഒരു ഡ്രസ്സിങ് ആയാലും, അവൻ എങ്ങനെയാണോ അവനെ ഓരോ സ്ഥലത്തും പ്രസൻറ്റ് ചെയ്യുന്നത്, അവൻ്റെ സംസാര രീതി, അവൻ്റെ എന്താണ് ഹെയർ സ്റ്റൈൽ, എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ഒരു പഠനത്തിലൂടെ തന്നെയാണ് അവൻ പഠിക്കേണ്ടുള്ളതും, അതുപോലെ തന്നെയാണ് അവൻ അതുപോലെ ഒരു നിലവാരത്തിലേക്ക് ഉയരേണ്ടുള്ളതും അല്ലേ.
1: യെസ്. അപ്പൊ പ്ലസന്റ് ആയിട്ടിരിക്കുക എന്നത് തന്നെയാണ്, പക്ഷെ അല്ലാതെ ഒരു കടുംപിടുത്തം ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ ഒന്നും അങ്ങനെ ചില ടീച്ചേഴ്സിന് അങ്ങനെ കാണില്ല. അപ്പൊ ഇതാ ഇപ്പോ കുറച്ച് നാളുടെ, പക്ഷെ ചില ഒരു 50% അബോ ടീച്ചേഴ്സും മുടിയൊക്കെ നീട്ടി വളർത്തിയ ബോയ്സിനൊക്കെ കാണുമ്പോൾ കട്ട് ചെയ്യണം. ഇപ്പൊ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്ന രീതിയിൽ മുടി വളർത്താവൂ എന്ന രീതിയിൽ. അപ്പൊ അതിന് എതിരായിട്ട് ബാലാവകാശ കമ്മീഷന്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, എങ്ങനെ വളർത്തണം എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ് എന്ന രീതിയിൽ. അപ്പൊ ഇനി മുതൽ ഈ ലിംഗ വ്യത്യാസമില്ലാതെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങനെ നിർണയിക്കപ്പെടാത്ത വ്യക്തികൾക്കും മുടി വളർത്താം എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് വൃത്തിയായിട്ട് പരിപാലിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ നമ്മളൊരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് ഒരു കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അത് വൃത്തിയായിട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്റ്റൈൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡ്രസ് കോഡുകൾ എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് നീറ്റ് ആവേണ്ടത് എന്നുള്ള ഒരു കാര്യമൊന്നും നമുക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തോന്നുന്നത് പല അമ്മമാരുടെ ഇപ്പോൾ ഒരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലൊക്കെ ഒന്ന് ഒരുക്കി, പക്ഷെ ചില സ്കൂളുകളിൽ ഇന്ന രീതിയിൽ മാത്രമേ ഒരുക്കാവുള്ളൂ, ഇന്ന രീതി എന്ന ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ അതാ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു അഭിപ്രായം എന്താണ് ടീച്ചറിന്?
0: പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മളൊരു നിയന്ത്രണം വയ്ക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലായാലും ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊരു യൂണിഫോം തന്നെ വയ്ക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ അവർക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ചില കുട്ടികൾ വളരെ ധനികരായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്നവരായിരിക്കാം, ചിലർ കുറച്ച് അത്രയും പണമൊക്കെ ചിലവാക്കാൻ കഴിവില്ലാത്ത കുട്ടികളായിരിക്കാം. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള പണമുള്ളവർ അതുപോലെയുള്ള വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദിവസേന ഡ്രസ്സുകൾ മാറി മാറി വരുന്ന കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂണിഫോം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ മുടി വളർത്താം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ

0: അത് മിസ്യൂസ് ചെയ്യും.
1: അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ആവാം, വലിയ രീതിയിലേക്ക് പോകാതെ എന്നുള്ളത്. അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ അമ്മ ഒരു പരാതി പറയുന്നത് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു പേരൻസ് മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവരോട് പ്രിൻസിപ്പൽ പറഞ്ഞു മകള് കുറച്ച് ഒരുക്കമൊക്കെ കൂടുതലാണ്, ഐലൈനറൊക്കെ എഴുതിയാണ് വരുന്നത്, അപ്പം അതുകൊണ്ട് അത് വേണ്ട, ഐലൈനർ ഒന്നും കുട്ടികൾ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി, ചെറിയ പെൺകുട്ടികളല്ലേ, കൈ കണ്ണിലൊരു ഐലൈനർ എഴുതിയെന്ന് വെച്ചാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്ന് അവർ ചിന്തിച്ചു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. അവര് വീട്ടിൽ വന്നതിന് ശേഷം അവര് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ ജോലി സ്ഥലത്ത് ഇരുന്നപ്പോൾ ഈ പ്രിൻസിപ്പൽ അവരെ വിളിക്കുന്നു വളരെ ദേഷ്യത്തോടുകൂടി. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചിട്ട് പറഞ്ഞു, മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ കുട്ടി ഐലൈനർ എഴുതാൻ പാടില്ല എന്ന്, എന്നിട്ട് ഇന്നെന്താ ഐലൈനർ എഴുതിക്കൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ അമ്മ പറയുന്നത് ഞാൻ തിരിച്ചവരോട് അതേ ടോണിൽ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ, അല്ലെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രേഡ് എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യാനോ അതിനെപ്പറ്റി പറയാനോ ഒരിക്കൽ പോലും ഈ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഐലൈനറിൻ്റെ കാര്യം പറയാൻ വേണ്ടി അവർ ഇത്രയും സമയം എന്തിനാണ് കളഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ അതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം, കുട്ടി പഠിക്കുന്നുണ്ടോ അതിൻ്റെ കണ്ണിലല്ലേ ഇരിക്കുന്നത് ഐലൈനർ, നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നവർ തിരിച്ചു ചോദിച്ചു എന്നവർ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് പറയുന്നത് ഞാൻ
1: കേട്ടു.
0: അപ്പം ഈ പറഞ്ഞതുപോലെ അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു കൈകടത്തലാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് കുട്ടികൾ കൂടുതലായിട്ട് അതിലേക്കൊക്കെ ശ്രദ്ധിക്കും, മുടിയൊക്കെ വളർത്തി അതിനകത്ത് എഴുന്നേരവും തട്ടിത്തട്ടി ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ നിയന്ത്രണം. അത് കൂടുതലാകാതെ ഒരു കുട്ടികൾക്കും കൂടി ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉള്ള നിയന്ത്രണങ്ങൾ ശരിക്കും കുറച്ചൊക്കെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാഹ്യരൂപത്തിനല്ല മുൻഗണന, തൊഴിലിലാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിന് പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പഠനം അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ സിലബസ് നോക്കി പഠിക്കുക എന്നത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ വികസനമാണ് ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്യൂവിനെ എനിക്ക് നോക്കിക്കാണുമ്പോൾ ചില ടീച്ചേഴ്സും ചില സ്ഥാപനങ്ങളിലും അല്ല അവരുടേതായ ഒരു ഫ്രസ്ട്രേഷനാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഇടരുത്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അവർക്ക് അവരുടേതായ ഒരു പരിഗണന കൊടുക്കുക അല്ലേ.
0: അപ്പം
1: അവർ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രോപ്പറായിട്ട് പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പഠനത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ അങ്ങനെ ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നൊരു കാര്യം അല്ലേ. യെസ്, അപ്പം ഈ ഒരു കാര്യത്തിനോട് നമ്മൾ പകുതി യോജിച്ചു പകുതി യോജിക്കുന്നില്ല എന്നൊരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമായി കാണാം, അവർക്കൊന്ന് നീട്ടി വളർത്തിയൊക്കെ ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെ ആണല്ലേ. യെസ്, അപ്പം എന്തായാലും കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്.
0: പലർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും, അപ്പോൾ കേൾക്കുന്നവർക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യട്ടെ അല്ലേ, അതൊരു ചർച്ചയാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അത് രസകരമായിരിക്കും നമുക്കും അത് വായിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 അയച്ചോളൂ. അതുപോലെ നമ്മുടെ കുസൃതി ചോദ്യമുണ്ട്,
1: ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസന്ന ബാലൻ അയച്ചിരിക്കുന്നു, ബാബു പ്രസന്ന ബാബു അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, സുഖമാണ് എല്ലാവർക്കും, നിങ്ങൾ രണ്ടുപേരും കൂടി പാടിയ പാട്ട് സൂപ്പർ, വളരെ അർത്ഥമുള്ള ഒരു പാട്ടായിരുന്നു, ഇതെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ. അതെ, അപ്പൊ ഒന്ന് കണ്ടാൽ മിണ്ടിയാൽ എന്താ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രസന്ന ബാബു ചേട്ടൻ. തീർച്ചയായിട്ടും അങ്ങനൊരു ചിന്ത നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ. അപ്പോൾ മെസ്സേജസിലേക്ക് പോകുമ്പോൾ സനൂജ് രാവിലെ തന്നെ ഓൾറെഡി എല്ലാ ദിവസത്തെയും പോലെ രണ്ട് പുഷ്പങ്ങളും ഒരു ഹാർട്ടും തന്നിട്ടുണ്ട്, ആ ഹാർട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടില്ല.
0: സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യം കേട്ടില്ലേ, എന്താണ് ആൻസർ അയക്കാത്തത്?
1: നിസ്സാരം. ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന രീതിയിൽ റെജി ജോർജ് അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വൺസ് മോർ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നതായിരിക്കും അല്ലേ. യെസ്, അപ്പൊ ദിലു അയച്ചിരിക്കുന്നു, ദിലു പറയാണ് എനിക്ക് റേഡിയോ നല്ല ചിന്തകളും നല്ല പ്രതീക്ഷകളും മാത്രമായിരിക്കട്ടെ ഈ പുതിയ ദിവസത്തിൽ നന്മ നമ്മെ നയിക്കുന്നത് എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ദിലു. ദിലുവിനും അടിപൊളിയൊരു ദിവസം നമ്മൾ നേരാണ് അല്ലേ. അപ്പോൾ ഷാജി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, ഞാൻ ഷാജിയാണ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നാട്ടിലുണ്ട്, അപ്പോൾ ഷാജി നാട്ടിലുണ്ട്. പരിപാടികളെല്ലാം ഗംഭീരമായി, പ്രത്യേകിച്ച് ഓണത്തിൻ്റെ പരിപാടികളെല്ലാം കേട്ടു.

0: എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടൻ അടിപൊളിയായിട്ട് ഈ ദിവസം മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് അല്ലെ? യെസ്. അപ്പോ നമ്മുടെ രാജം മുഖത്തിലെ ചേച്ചി ചോദ്യം ഒന്നുകൂടി. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാത്തവർക്ക് ഇനി അടിയുണ്ടല്ലേ? യെസ്, 10 മണി തൊട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നതാണ് അല്ലേ?
1: നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചു തന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാക്കയിൽ

അപ്പൊ രാജമുഖത്തല പെട്ടെന്ന് ട്രൈ ചെയ്തോളൂ, ഒന്ന് ആലോചിച്ചോളൂ, പെട്ടെന്ന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ മടി പിടിച്ചിരിക്കുന്നവരെല്ലാരും പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് അയച്ചോളൂ. അപ്പൊ ക്വസ്റ്റ്യൻ കേട്ടല്ലോ അല്ലെ, റെജി നമ്മളോട് ചോദിച്ചിരുന്നു ഒന്നും കൂടി ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണോന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്, കാക്കയിൽ നിന്നും എന്ത് പോയാൽ പശുവാകും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ച് അയച്ചോളൂ. എനിക്കൊന്ന് ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം ഒക്കെ ആസ്വദിച്ചതിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രെഗ്നൻസി.

0: ஹெல்த்தி வித் கிண்டர் ஹாஸ்பிடல்.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
0: ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. കുസൃതി ചോദ്യം നിസ്സാരമായതിന്റെ ടെൻഷനിലിരിക്കുകയാണ്. കാര്യം എല്ലാരും ആൻസർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് ആരൊക്കെ നമ്മുടെ പ്രോഗ്രാം കേൾക്കും, ആരൊക്കെ മെസ്സേജ് അയക്കും എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. അല്ലാതെ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ വെറുതെ വിട്ടൊന്നും അല്ലല്ലേ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8 4 8 5 5 8 7 8 5. സമയം എന്തായിരിക്കുന്നു, 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്നാണ് ടൈം പോകുന്നത്. അപ്പൊ മാക്സിമം പെട്ടെന്ന് മെസ്സേജസിലേക്ക് എത്തുക അല്ലേ. യെസ്.
3: അതിര, ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്, നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. അതായത് 2016 സെപ്റ്റംബർ 18 നടന്ന ഉറി ഭീകരാക്രമണത്തിന് ഇന്ന് 10 വർഷം പൂർത്തിയാവുകയാണ്. അപ്പം അന്നത്തെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 17 സൈനികരാണ് അന്നത്തെ ദിവസം കൊല്ലപ്പെട്ടത്. അപ്പോ ഇനി ഭീകരാക്രമണം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്തും നമുക്ക് എന്താണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പം ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു.
0: ഏകദേശം ഈ ഒരു 2 പതിറ്റാണ്ടായിട്ട് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു.
3: ഇന്ത്യൻ ജമ്മുകാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം നടന്നിട്ടാണ് ഇന്ന് 10 വർഷം തികയുന്നത്. അപ്പൊ 2016 സെപ്റ്റംബർ 18 പുലർച്ചെയായിരുന്നു ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്. സൈനികരുടെ താൽക്കാലിക താമസ സ്ഥലങ്ങൾക്ക് നേരെയാണ് വെടിവയ്പും അതുപോലെ തന്നെ ഗ്രനേഡ് ആക്രമണവും ഉണ്ടായത്. സൈനിക ക്യാമ്പിൽ തീ പടർന്നതിനെ തുടർന്ന് നിരവധി സൈനികർക്കാണ് ജീവൻ നഷ്ടമായതും അതുപോലെ തന്നെ ആക്രമണത്തിൽ 4 ഭീകരരും കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പം രാജ്യത്തിനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നവരാണ് അല്ലെ നമ്മളുടെ ജവാന്മാരെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു ത്യാഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ആ ഒരു ത്യാഗത്തിന്റെ ഓർമ്മകൾ രാജ്യത്തെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഉറി ആക്രമണം എന്ന് പറയുന്നത്. അപ്പൊ ആക്രമണത്തിന് പിന്നാലെ 2016 സെപ്റ്റംബർ 28-29 രാത്രിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഭീകരരുടെ ലോഞ്ച് പാഡുകൾക്കെതിരെ ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതായിരുന്നു.
0: ഇന്ത്യയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു അന്ന്. ആ ഒരു നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് തന്നെയായിരുന്നു അല്ലെ ആ ഒരു ടൈമിൽ നടന്നത്. അതെ.
3: അപ്പൊ ഇന്നിപ്പോ 10 വർഷം തികയുന്ന ഈ ഒരു ദിവസം നമ്മൾ ഉറി ആക്രമണത്തെ ഓർക്കുന്നത് ഒരു ദുരന്തത്തെ ഓർക്കുക എന്നുള്ള രീതിയിലല്ല, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ജീവൻ സമർപ്പിച്ച സൈനികരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും ഓർക്കുക കൂടിയാണ് അല്ലെ. അപ്പൊ നമ്മള് നമുക്കറിയാം നമ്മളുടെ കുട്ടികൾക്ക് തന്നെ, ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാൽ പെട്ടെന്ന് പ്രശസ്തരാവുന്നവരാണ് അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എത്ര സൈനികരുടെ പേര് കാണാതെ അറിയാം അല്ലെ. നമുക്ക് ഇതുപോലെയുള്ള ആക്രമണങ്ങളിൽ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരായി നമ്മളുടെ വീടുകളിൽ കിടന്ന് ഉറങ്ങുന്നത് ഇവര് നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിൽ ആരുടെയെങ്കിലും ഒരാളിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിഞ്ഞറിയാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമ്മൾ അവരെല്ലാവരെയും ഓർക്കണം. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾക്ക് വേണ്ടി ഇതുപോലെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സൈനികരെ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം. അപ്പോ ഈ ഒരു ഭീകരാക്രമണത്തില് ജീവൻ നഷ്ടപ്പെട്ട എല്ലാ സൈനികരെയും ഇന്നത്തെ ദിവസം അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ അല്ലെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങൾക്കും നല്ല രീതിയിൽ മുന്നോട്ട്

0: പോകാനായിട്ട് സാധിക്കട്ടെ അല്ലെ.
1: തീർച്ചയായിട്ടും രാജ്യം ഇന്ന് ധീര ജവാന്മാരുടെ സ്മരണയിലാണ് ഈ രാജ്യം ഇന്ന് അല്ലെ. തീർച്ചയായിട്ടും പ്രീതി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ റിയൽ ഹീറോസ് ആണ് അവരല്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു സിനിമ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും പല മേഖലകളിലുള്ള പ്രശസ്തരെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അവരെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നു. പക്ഷെ നമുക്ക് വേണ്ടി ജീവൻ തന്നെ കളയാൻ തയ്യാറായി നമ്മുടെ രാജ്യത്തിന്റെ കാവലായി നിൽക്കുന്ന വ്യക്തികളുടെ പേരുകളോ അല്ലെങ്കിൽ അവരെ പറ്റി ചിന്തിക്കാനോ ചില ടൈം മാത്രം, ഇതുപോലുള്ള ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ആ ഒരു സ്മരണയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു നോവിന്റെ ഒരു ദശാബ്ദത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
0: ഒരു ഓർമ്മയാണ് നമുക്ക് ശരിക്കും. അപ്പൊ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ജീവൻ നൽകിയ എല്ലാ ധീര സൈനികരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ നമ്മളും നമ്മുടെ റേഡിയോ സാന്ത്വനം ടീമും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തെ അതിജീവിക്കാൻ അവരുടെ കുടുംബങ്ങൾക്കും സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആദ്യം ഇനിയുള്ള നമ്മളുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പാണ് നമ്മൾ എനിക്ക് തോന്നിയിരുന്നപ്പോൾ തന്നെയാണ് ഈ UPI ചാർജസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിപ്പോ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പം കടകളിലേക്കൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ UPI പേയ്മെന്റ്സ് നടത്താനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമ്മളാരും ഇപ്പൊ പൈസ കൊണ്ട് നടക്കാറില്ല അല്ലെ, എല്ലാവരും ഒരു ഫോണുമായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്.
1: യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറുന്ന ടൈമിൽ പോലും നമ്മുടെ കൈ പൈസ ജിപേയാണ് ചെയ്യുന്നത്.
0: അപ്പോ അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് വരികയാണ്. അപ്പോ പല കടകളിലും ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പൊ അത് 2000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു പേയ്മെന്റിനാണ് ചാർജസ് ഈടാക്കും എന്ന് പറയുന്നത്. അപ്പൊ 1950 രൂപയ്ക്ക് ആരും UPI പേയ്മെന്റ് നടത്തരുത്, ബാക്കി ക്യാഷ് ആയിട്ട് തരണം എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളിലൊക്കെ അല്ലെ നമുക്കത് പിന്നെ ശരിക്കും പറഞ്ഞാൽ UPI പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് വളരെ ഈസിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കരുതണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പേ ചെയ്തിട്ട് പോകാവുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ അതെല്ലാം വളരെ ഈസി ആയിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇരുട്ടടി പോലെ ഒരു ചാർജുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകും. അതായത് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാവരും ATMലേക്ക് പോയി പൈസ എടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടക്കും. അപ്പോൾ അവിടെ ഇനിയും കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രതിസന്ധികളിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ചും വലിയ ബിസിനസ്സൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ദിവസം തന്നെ അവർക്ക് ചാർജസ് ഒക്കെ വലിയ രീതിയിൽ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സുകാരെ കച്ചവടക്കാരെയൊക്കെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രശ്ന പരിഹാരമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ,
1: പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇതിന് ഒരു നെഗറ്റീവും പോസിറ്റീവും സൈഡുകളുണ്ട്. അപ്പോൾ എന്തായി മാറുമെന്ന് നമുക്ക് ഒന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വാണിജ്യ മേഖലയിൽ അവർക്ക് അവരുടേതായ ഒരു നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ചെയ്തേ പറ്റൂ അല്ലേ, ഇന്ന രീതിയിൽ മാത്രമേ തരാവുള്ളൂ എന്ന രീതിയിൽ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് 2000 മുകളിലാണ് നമ്മൾ അടയ്ക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി പേയ്മെന്റ് വാങ്ങുമോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം.
0: അപ്പം ഈ പെട്രോൾ പമ്പുകാർക്കാണ് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് എല്ലാവരും വാഹനത്തിൽ ഇരുന്ന് തന്നെയാണ് ഇത് പേ ചെയ്യുന്നത്, നമുക്ക് അതിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നില്ല, മറ്റൊരു കടകളിലേക്ക് പോകുന്നത് പോലെ അല്ല. അപ്പം വലിയ പണമിടപാടുകളൊക്കെ നടക്കുന്ന പെട്രോൾ പമ്പുകളുണ്ട്. അപ്പൊ കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലും സൗകര്യം അവർക്ക് UPI ഇടപാടുകൾ തന്നെയാണ്. അപ്പൊ UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ പുനഃപരിശോധന ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് പെട്രോൾ പമ്പുകൾ ഒരു ദിവസം അടച്ചിട്ട് സമരത്തിലേക്ക് കടക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ടോമി തോമസ് ഒക്കെ ഇന്നൊരു പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതും ഒക്കെ നമുക്കൊരു ചെറിയ പ്രശ്നമായിട്ട് മാറുമോ എന്ന് തോന്നുന്നു. എന്തായാലും UPI പേയ്മെന്റ്സ് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ ചാർജസ് വന്നതിനോട് നമുക്കും അത്ര വലിയ യോജിപ്പൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സുകാർ നമുക്കറിയാം എല്ലാവരും പിന്നെ ഈ ഒരുപാട് ടാക്സും അല്ലെ GST അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വലഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഒരു അഡീഷണൽ ആയിട്ടൊരു പേയ്മെൻ്റ് അവർ ഓരോ മാസവും കരുതണം എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ അല്ലേ.
1: യെസ്, തീർച്ചയായിട്ടും അങ്ങനെ നമ്മളിങ്ങനെ അപ്ഡേഷനിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സജീവമായിട്ട് എല്ലാവരും കറക്റ്റ് ആൻസർ അയച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ,
1: അപ്പൊ നമ്മുടെ
0: നമ്മുടെ ശ്രോതാക്കളെയൊക്കെ നമ്മൾക്കൊന്ന് ആക്റ്റീവ് ആക്കണം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ.
1: അപ്പൊ നമ്മുടെ ദിലു കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഷിജി TT അയച്ചിരിക്കുന്നു, എന്റെ പ്രീത ടീച്ചറെ ആതിരക്കുട്ടി എല്ലാവർക്കും സുഖമല്ലേ, ലൈവിൽ എപ്പോഴാണ് കയറിയത്, ശുഭദിനം നേരുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ. യെസ്, നമ്മൾ ഹാപ്പിയാണ്, അടിപൊളിയാണ്. ശ്രീക്ക് എന്റെ സ്പെഷ്യൽ അന്വേഷണം അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, പിന്നെ ആൻസർ കൂടി അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൻസർ നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ വനജ ചേച്ചി തിരുമുല്ല.

0: അയച്ചിട്ടുണ്ട്. ഹായ് ആതിര, പ്രീതി ടീച്ചർ ഞാനിവിടെ ഉണ്ട്, സുഖാണോ? പാട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇന്നലെ എന്റെ കൊച്ചുമോൾക്ക് വേണ്ടി പാട്ടിട്ട് തന്ന ഹരിക്ക് എന്റെ നന്ദി പറയണം. എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും, അതിന്റെ അണിയറ പ്രവർത്തകർക്കും നല്ല ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു എനർജി അല്ലെ. യെസ്, നമ്മുടെ സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പൊ അങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സരസ്വതി അമ്മയൊക്കെ ആൻസേഴ്സും കറക്റ്റും, രാജമുഖത്തിൽ ആദ്യം തന്നെ കറക്റ്റ് ആൻസർ അയച്ചു. അതെ അതെ, അപ്പൊ രാജൻ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
1: രാജമുഖത്തിലേക്ക് ഇന്നൊരു പൂച്ചണ്ട് എന്തായാലും കൊടുക്കുന്നതായിരിക്കും, പാവം ഒരുപാട് കഷ്ടപ്പെടാതെ ഇന്ന് എന്തായാലും ഉത്തരം കണ്ടുപിടിച്ചു. അപ്പൊ രാജമുഖത്തില് ഒത്തിരി സന്തോഷം. അപ്പം വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ അല്ലെ.
0: തീർച്ചയായിട്ടും രാജൻ ചേച്ചിക്ക് പലപ്പോഴും ഞാൻ പറയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൻസറിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് കുസൃത ചോദ്യങ്ങളിൽ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ രാജൻ ചേച്ചി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ, അത് കറക്റ്റ് ആൻസർ ആണ്. ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നത്.
1: അതെ അതെ, ഇനിയിപ്പോ കുറച്ചുപേർക്കും കൂടി നമ്മൾ അവസരം കൊടുത്തിരിക്കുകയാണ്. ഇച്ചിരി സമയം കൂടിയൊക്കെ ഉള്ളൂ നമുക്ക് നമ്മുടെ പ്രോഗ്രാം തീരാനായിട്ട്. അപ്പോ ആ സമയം കൊണ്ട് ബാക്കിയുള്ളവർക്കും ഒക്കെ മെസ്സേജ് അയക്കാം. ചിലരൊക്കെ നമ്മൾ സിമ്പിൾ ആണെന്ന് പറഞ്ഞെങ്കിലും ചിലർക്കൊന്നും അത്ര സിമ്പിൾ ആയിട്ട് തോന്നി കാണത്തില്ല പെട്ടെന്ന്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ആൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലൊക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
0: അപ്പൊ എത്രയും നല്ല പൊകിഞ്ഞുകൊണ്ടിരിക്കും.
1: ആൻസർ കണ്ടുപിടിച്ച് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785ലേക്ക് പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ അതിന് നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും കൊല്ലക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓണം തീരണമെങ്കിൽ എന്ന് വരെ പോകണം,
0: 28 ഓണം
1: വരെ പോകണം. അപ്പോ ഈ നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28 ഓണം കാളകെട്ട് ഉത്സവത്തിന് വലിയ ഉത്സവമാണ് അല്ലെ. ഓണാട്ടുകരയുടെ ഒരുക്കങ്ങള് അവസാന ഘട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ, ആ കാളയെ ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 23-നാണ് പരബ്രഹ്മ ഭൂമിയിൽ നടക്കുന്ന കെട്ടുകാഴ്ചയിൽ 52 കരകളിൽ നിന്നും 200 കെട്ടുകാളകളെയാണ് അന്ന് എഴുന്നള്ളിക്കുന്നത്. ഭയങ്കര കാഴ്ചയാണ് അല്ലെ, ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും അത് കാണാനായിട്ടുള്ള. അപ്പൊ കൂറ്റൻ കെട്ടുകാളകളുടെ ശിരസ് ഉറപ്പിക്കൽ ചടങ്ങ്, അതൊരു വലിയ ചടങ്ങാണ്. അപ്പൊ അത് കാളമൂടുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ കാളകെട്ട് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കെട്ടുകാളകളുടെ ശിരസ് ഉറപ്പിക്കൽ 21-ാം തീയതി വരെ നടക്കും, അതായത് അടുത്ത തിങ്കളാഴ്ച വരെ. ചില കെട്ടുകാളകളുടെ കച്ചികെട്ട് അവസാന ഘട്ടത്തിലാണ്. ശിരസ് ഉറപ്പിക്കലിന് ശേഷമാണ് മറ്റുള്ള അലങ്കാര പണികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കണ്ടില്ലേ, രസകരമായിട്ടാണ്, നല്ല ഭംഗി, കളർഫുൾ ആയിട്ടാണ് അതിനെ ഇങ്ങനെ ഒരുക്കുന്നത്. കുടമണി, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം, ജീവത, ആലവട്ടം, വെഞ്ചാമരം, കുഞ്ചലം ഉൾപ്പെടെയുള്ളവ കൊണ്ട് കെട്ടുകാളകളുടെ അലങ്കാര ജോലികളൊക്കെ ഇങ്ങോട്ട് ആരംഭിക്കും. അപ്പൊ എല്ലാ അലങ്കാരങ്ങളും അണിയിച്ച് മുത്തുക്കുട ചൂടിയ ശേഷമാണ് കെട്ടുകാളകളെ കാളമൂട്ടിൽ പ്രതിഷ്ഠിച്ച് നിറപറ സമർപ്പണം ആരംഭിക്കുന്നത്. അപ്പൊ ചില കരക്കാരൊക്കെ സ്വർണം, വെള്ളി, പഞ്ചലോഹം എന്നിവയൊക്കെ നിർമ്മിച്ച കെട്ടുകാള രൂപങ്ങളെയും എഴുന്നള്ളിക്കും. അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ അല്ലെ വിളിച്ചോതുന്ന ഒരു ഒരു ആഘോഷം തന്നെയാണ് ഈ കെട്ടുകാളകളുടെ ഈ പ്രദർശനം എന്ന് പറയുന്നത്. 28-ാം ഓണത്തോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിൽ മറ്റെവിടെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആഘോഷമാണ് നമ്മുടെ ഓച്ചിറയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ, അതിന് മുമ്പത്തെ വർഷത്തിലൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായി കെട്ടുകാള അതിന്റെ എന്താണ് അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷനിൽ വന്ന എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് അത് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ഇനിയും ഇത് ചെയ്യുമ്പോൾ അതിന്റേതായ രീതിയിലുള്ള സുരക്ഷിതമായിട്ട്.
0: ഓണം എന്ന് പറയുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തണമെങ്കിൽ ഈ 28-ാം ഓണം കഴിയണം ഓണാട്ടുകാരക്കാർക്ക് അല്ലെ. തീർച്ചയായിട്ടും അത് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ എന്നല്ല, പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത് അല്ലെ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിക്കിലും തിരക്കിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മനോഹരമായിട്ട് തന്നെ അത് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അങ്ങോട്ടത്തേക്ക് പോകുന്നില്ലേ, അവിടെ പോയ ആ ഒരു കാഴ്ചകളൊക്കെ കാണുക അല്ലെ.
1: 23-ാം തീയതിയാണ് നമുക്ക് ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ കെട്ടുകാള ശില്പികളില് അത് അതിന് പ്രത്യേകം അതിന് അറിയാവുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും പോയി പണി ചെയ്യാൻ പറ്റത്തില്ല. അതിലെ ശില്പികളില് ഭൂരിഭാഗം മാസങ്ങളായിട്ട് ഓണാട്ടുകരയിലാണ്. അവരാണ് ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി 26-ന് കെട്ടുകാളയുടെ പ്രദർശനം അവസാനിച്ച് കെട്ടുകാളകളെ അഴിച്ച് കാളമൂട്ടിൽ തിരികെ എത്തിച്ച ശേഷം മാത്രമേ ഇവര് ഈ കലാകാരന്മാരൊക്കെ മടങ്ങാറുള്ളൂ. അപ്പൊ അത്രയും ദിവസം അവരിവിടെയൊക്കെ കാണും. അപ്പൊ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി അല്ലെ, അന്നത്തെ ആ സെലിബ്രേഷന് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ 23-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും ഗെറ്റ് റെഡി
0: അല്ലെ. പറയുമ്പോ തന്നെ ഒരു കൊതി വരുവാണ് അത് കാണാൻ. എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് ഒരു

0: എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഈ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം കൂടുന്തോറും അതിന് നിറം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുക എന്നാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഇതും മനോഹരമായിട്ട് തന്നെ പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: യെസ്.
0: അപ്പം നമ്മൾ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ? അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അപ്പോൾ നല്ലൊരു ഹിന്ദി സോങ് ഒക്കെ ഇട്ടു അല്ലേ. യെസ്, ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സോങ് അതായത് സോങ് ഡെഡിക്കേഷനും സോങ് സജഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം പ്ലേ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ മെസ്സേജസ് വോയിസ് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ നമ്മുടെ പരബ്രഹ്മ ഒച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ അന്നദാനത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ എന്താ പറയാ, നമ്മുടെ ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ മാറുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്.
2: അപ്പൊ ഓച്ചിറയുടെ കാര്യം പറയുമ്പോഴേ അതിൽ എനിക്ക് അവിടെ പോകുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ, അവിടുത്തെ വ്യാപാര മേളയാണ്. നമുക്ക് എവിടെയും കിട്ടാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്.
1: ഒരുപാട് ആൾക്കാരാണ്, എപ്പോ ചെന്നാലും ആൾക്കാരാണ്.
2: അപ്പോ അതിന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ റേഷൻ വിതരണത്തിനെ പറ്റിയാണ്. അപ്പം 600,000+ റേഷൻ കാർഡുകൾ റദ്ദായേക്കും. റദ്ദാകുന്നത് 6 മാസത്തിലേറെയായി റേഷൻ വാങ്ങാത്ത കാർഡുകൾ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റേഷൻ കാർഡ് ഉണ്ട്, പക്ഷെ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ കാർഡ് റദ്ദാക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്മാർട്ട് PDS അടുത്ത മാസം നടപ്പിലാക്കുന്നതോടെയാണ് സംസ്ഥാനം

0: സംസ്ഥാനത്തെ 600,000-ലേറെ റേഷൻ കാർഡുകളെങ്കിലും റദ്ദായേക്കും. അപ്പം 6 മാസത്തിലേറെയായി റേഷൻ വാങ്ങാത്ത ഈ കാർഡുകളിൽ 1,600,000-ലേറെ ഗുണഭോക്താക്കളാണുള്ളത്. അപ്പം കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് സ്മാർട്ട് പി ഡി എസ് സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം 2024 കേരളം ഈ ഒരു ധാരണാപത്രം ഒപ്പിട്ടത്. അപ്പം റേഷൻ 6 മാസത്തിലേറെയായി വാങ്ങാത്ത കാർഡുകൾ മരവിപ്പിക്കാം. തുടർന്ന് 3 മാസത്തിനകം കാർഡിലെ മുഴുവൻ അംഗങ്ങളും EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ റേഷൻ വിതരണം പുനരാരംഭിക്കൂ. അപ്പം അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ വാങ്ങാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേഷൻ വാങ്ങണം. അതിനകത്ത് കാർഡിനകത്ത് അത് പതിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ റേഷൻ വാങ്ങിയവർക്ക്. അപ്പം അത് എല്ലാവരും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് റദ്ദായി പോകും. പിന്നീട് നമ്മൾ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ശ്രോതാക്കളെല്ലാവരെയും ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ഇന്ന് പത്രത്തിലൊക്കെ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക, ശ്രദ്ധിക്കുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ. അപ്പൊ അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം ഈ ഗെയിമിനൊക്കെ അഡിക്റ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ തലമുറ
1: പണ്ടൊക്കെ അമ്മമാര് അകത്ത് കയറ് എന്ന് പറഞ്ഞ് പറയുമ്പോ ഇപ്പൊ പുറത്തു പോകും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്ങനെ അതൊന്ന് കറക്റ്റ് ചെയ്യാമെന്ന് പേരൻസും എല്ലാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഗെയിം അടിമത്തം തീർക്കാനായിട്ട് വായന ഗെയിം ടെക്നിക്കുമായിട്ട് സിംഗപ്പൂർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ കുട്ടികളെ ഈ മൊബൈൽ ഫോണിൽ അധികം നേരം ചെലവഴിക്കുന്നതും സ്ക്രീൻ ഗെയിമുകൾ കളിക്കുന്നതും കുറയ്ക്കാൻ സിംഗപ്പൂരിന്റെ വായന ഗെയിം ടെക്നിക്ക് പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഗെയിമിനെ ഗെയിം കൊണ്ട് തന്നെ നേരിടുന്നതാണ് ഈ പദ്ധതി. അപ്പം ഈ പദ്ധതി പ്രകാരം ദിവസവും 15 മിനിറ്റ് വായനയ്ക്കായി ചെലവഴിക്കുന്നവർക്ക് ഗെയിം മോഡലിൽ വെർച്വൽ കോയിനുകൾ ലഭിക്കും. അപ്പോൾ 50 ദിവസം തുടർച്ചയായി വായിച്ചാൽ $1 പണമായി കിട്ടും. ചെറിയ തുകയാണെങ്കിലും പദ്ധതി പ്രഖ്യാപനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അപ്പം അടുത്ത സെപ്റ്റംബറിനുള്ളിൽ 1.5 ലക്ഷം പേരെ ഇതിൽ പങ്കെടുപ്പിക്കുമെന്നാണ് നാഷണൽ ലൈബ്രറി ബോർഡ് ചീഫ് മെലീസ ടാം പറയുന്നത്. അപ്പോൾ സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊള്ളാല്ലേ. കുട്ടികളെ നമ്മൾ ഇതിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ അമ്മമാരുടെ കയ്യിൽ തന്നെയാണ് കുറച്ച്
1: കുഴപ്പമുള്ളതെന്നാണ്
0: നമ്മൾ വിശ്വസിക്കുന്നത്.
1: ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇങ്ങനെ കുറച്ചു നേരം കാണും, അല്ലെങ്കിൽ ഫുഡ്. അപ്പൊ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ഫോൺ വേണം അല്ലെങ്കിൽ ഗെയിം കളിക്കണം എന്നുള്ള ടെൻഡൻസിയിലേക്ക് നമ്മളാണ് ആദ്യം അതിലേക്ക് എത്തിക്കുന്നത്,
0: കൊണ്ടുപോകുന്നത്. അപ്പൊ കുട്ടികളെ കഴിക്കുന്ന എന്താന്ന് പോലും അവരറിയില്ല അല്ലെ. അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരതിലോട്ട് നോക്കിയിരിക്കുന്നു. ഇത് തുറന്നു വെച്ചാലേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും കല്യാണമോ അതുപോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് വരുന്നൊരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അമ്മമാർക്ക് മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുകയും അല്ലെ ഒന്ന് ചില്ലി ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ കയ്യിരിക്കുന്ന ഫോൺ കുട്ടിക്ക് കൊടുത്തിട്ട് അമ്മ അവരോട് പോയിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടുകൊണ്ട് കുട്ടി അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പലതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് അവരെ മാക്സിമം അങ്ങനെ ഒരുപാട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ കുട്ടികൾ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ അവരതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് വലുതായി വരുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഇത് മാറ്റി കഴിയുമ്പോഴാണ് അവർ പല കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നത് അല്ലേ. ഫോൺ കൊടുക്കാത്തതിന് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുക. അപ്പം ഈ ഒരു സിംഗപ്പൂർ ഇങ്ങനെ തുടങ്ങിയ ഈ ഒരു കാര്യം നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ വേണം എന്നില്ല, നമുക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ അല്ലേ. നമ്മുടെ നാട്ടിലും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമാണ് അല്ലേ. ഇതുപോലെ കുട്ടികളെ ഇതിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനമൊക്കെ നമുക്കും ഏർപ്പെടുത്താവുന്നതാണ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും, ഇപ്പം നമ്മുടെ വീട്ടിൽ 4 പേരുള്ളൊരു വീടാണെന്ന് വെച്ചോ, അപ്പം നമ്മളെല്ലാവരും കൂടെ തീരുമാനിക്കുക നമ്മൾ വൈകിട്ട് 7 മണി തൊട്ട് 10 മണി വരെ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും ഫോൺ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് പൂട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ആരും അത് എടുക്കുന്നില്ല, എല്ലാവരും നമ്മളെ കുട്ടികൾ പഠിക്കുന്നു, അച്ഛനും അമ്മയും അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ 10 മണിക്ക് ശേഷം മാത്രമേ എല്ലാവരും അവരവരുടെ ഫോൺ എടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അപ്പോൾ അതൊക്കെ ഓരോ വീട്ടിലും ചെയ്യുകയാണെങ്കിൽ ഈ ഫോണിൽ നിന്നൊക്കെ നമുക്കും തന്നെ പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ. അതിരാ നമുക്ക് നമ്മളും ചിലപ്പോൾ ഇച്ചിരി നേരം നമ്മൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങ് ഇതിൽ നോക്കിയിരുന്നു
1: കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഒരു ടൈം എത്തുമ്പോൾ ഒരു റിഗ്രറ്റ് വരും, അയ്യോ ഇത്രയും നേരം റീല് കണ്ടു എന്നുള്ളൊരു റിഗ്രറ്റ് വരും. പക്ഷെ അത് നമ്മൾ തന്നെ ചിന്തിക്കുക, ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസും അല്ലെങ്കിൽ ആ ഒരു സംസാരവും ഇപ്പൊ വീടുകളിലില്ല. ഇപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് വന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ കഴിഞ്ഞ അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പല റൂമുകളിലായിട്ട് ഈ ഫോണുകളിലാണ് അല്ലെ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വേണ്ടത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ മനസ്സിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു ഭംഗിക്കും എല്ലാത്തിനും ഇതിനൊരു മാറ്റം ഉണ്ടാവണം അല്ലെ. ഈ ഫോൺ എന്നുള്ളത് വലിയൊരു വില്ലനായിട്ട് തന്നെ മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാവാൻ എല്ലാവരും ഒരുമിച്ചിരുന്ന് പരിശ്രമിക്കുക. ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എന്ന് കുറ്റപ്പെടുത്താതെ എങ്ങനെ അത് നമുക്കൊന്ന് ഓക്കെ ആക്കി കൊണ്ടുപോകാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ലെ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഫോൺ ആദ്യം നീയല്ലേ കൊടുത്തതെന്ന് ഹസ്ബൻഡ് വൈഫിനെ കുറ്റം പറയും, വൈഫ് തിരിച്ചു പറയാം. അപ്പൊ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനൊരു പ്രശ്നവും ഒരു ഇതും പരിഹാരം ഉണ്ടാവുന്നില്ല. അതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒരുമിച്ചിരുന്ന് അത് ചിന്തിക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കുഞ്ഞുങ്ങളോട് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർക്കതൊരു ഇത് ഇതിലേതാണ് കറക്റ്റ് എന്നൊരു ചിന്താഗതി വരും. അതെ,
0: അപ്പൊ അവര് കാണുന്നത് അച്ഛനും അമ്മയും എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നു, അപ്പൊ എനിക്ക് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കുട്ടികൾ വരും. ഇപ്പൊ ഈ മദ്യപാനത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയാറില്ലേ, മദ്യപാനം അതുപോലെയുള്ള പുകവലി ഒക്കെ വീട്ടിൽ അച്ഛൻ ചെയ്യുന്നത് ഒരു ചെറിയ കുട്ടി അവൻ വളർന്നു വരുമ്പോ ഈ കാഴ്ച അവൻ കാണുകയാണെങ്കിൽ അവന്റെ അച്ഛനെ അവൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവൻ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരോ ആവട്ടെ, അപ്പൊ അവരിത് ചെയ്യുന്ന കാണുമ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ശരിയായ കാര്യമാണ്, ഇതെനിക്കും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും അവൻ വളർന്നു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫോണിന്റെ കാര്യവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫോണിന്റെ ഉപയോഗം നമ്മൾ എല്ലാവരും കുറയ്ക്കേണ്ടിയിരിക്കും. നമ്മൾ ഈ പറയുന്ന നമ്മളും ഫോണൊക്കെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ
1: ഉപയോഗിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഒരു ശ്രമത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം അല്ലെ. യെസ്, അപ്പൊ ഫോണിന്റെ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ടേ ഇരിക്കുക, അത് നമുക്ക് ഒരുപാട് നല്ല കാര്യം. ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഒക്കെ കാര്യത്തിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ. ഒരു ജനറ്റിക്കിന്റെ ഒരു ചേഞ്ച് ആയിരിക്കാം മേ ബി, പെട്ടെന്ന് പെട്ടെന്നാണ് ക്യാച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അതിന് ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് തന്നെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പേരൻസ് ആണെങ്കിലും സമൂഹം ആണെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ ടിപ്സും ഇങ്ങനെ നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ടത്തേക്കും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജൻ സർ അയക്കുന്നു, പ്രീതി ടീച്ചർ ആതിര, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ബാബുരാജൻ സർ കുറച്ച് താമസിച്ചെന്ന് തോന്നല്ലേ, സമയം 11:15 ആയിരിക്കാണ്, കുറച്ച് സമയം കൂടി ഉള്ളു അല്ലെ. യെസ്, അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയതിനു ശേഷം തിരികെ എത്തിയാലോ. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, എല്ലാരും മറന്നു, അത് സിമ്പിൾ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം അല്ലെ.
0: അതെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാക്കയിൽ നിന്ന് എന്ത് പോയാൽ പശുവാകും, ഇതായിരുന്നു നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പേര് ആൻസേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. എനിക്കൊന്നും തെറ്റായിട്ടുള്ള ആൻസർ ഒന്നും ആരും അയച്ചിട്ടില്ല,
1: അയച്ചിട്ടില്ല,
0: എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചു പേർക്കും കൂടി ആൻസേഴ്സ് പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഇനിയുള്ള ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ടൈമിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആൻസറൊക്കെ അയച്ചോളൂ, എന്നിട്ട് നമുക്ക് ശരിയാണോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മുടെ രാജമുഖത്തിലേക്ക് ഇന്ന് കട്ട വിജയിയായിട്ട്
1: എല്ലാരും ഇന്ന് വിജയികളാണ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞപ്പോ തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാരും. അപ്പൊ നിങ്ങൾ ആരൊക്കെയാണ് ഇത് ലിസൺ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ട്രിക്കി ആയിരുന്നു എലമെന്റ് ഇന്നത്തത് അല്ലെ. യെസ്, അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിരയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കുസൃതി ചോദ്യമൊക്കെ തന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇനി ഇച്ചിരി സമയം കൂടി
2: കുറച്ച് സമയം കൂടെ ഉള്ളൂ, പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
1: അതെ. അപ്പം ആതിര, നമ്മുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള സജീവ് ആലാട്ടുകാവ് നമുക്കൊരു ഒരു നല്ലൊരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ വളരെയധികം വാല്യൂ കൊടുത്തിരുന്നൊരു കാര്യമായിരുന്നു. നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുന്നത് നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കളുടെ കൂടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആള് നമ്മളെ ചതിക്കുന്ന ഒരാളാണോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുന്ന ഒരാളാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പലപ്പോഴും ഇവരുടെ ഇടയിൽ പോയി ഇരിക്കുമ്പോഴും നമുക്ക് മിണ്ടാതിരുന്നാൽ എന്താ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കേട്ടിരുന്നിട്ട് അങ്ങ് പോയാൽ എന്താ എന്നൊക്കെ തോന്നും. അപ്പം നമുക്കൊരു ഒരു വലിയൊരു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളുടെ എണ്ണത്തിലല്ല കാര്യം. നിങ്ങൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് മതി എന്നൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി ടെൻഷനും ഒക്കെ ആയിട്ട് സ്ട്രെസ്സൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മളൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊന്ന് പോയി ഇരുന്ന് കഴിയുമ്പോൾ നമ്മളതെല്ലാം മറന്നുപോകും അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കൊണ്ടുപോയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇന്ന് നമുക്ക് ഹാർട്ട് ഡിസീസസോ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഒരു പ്രിമച്യൂർ ഡെത്ത് ഇലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വേണ്ടാത്ത ചില സ്വഭാവങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോകും. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ. അപ്പം നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത ലക്ഷ്യമായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളവരെ കൂടെ നിർത്തുക.

0: ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ പോയിരിക്കുന്ന ഒരാളല്ല എങ്കിൽ, തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കൾ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി നമ്മളുടെ ആരോഗ്യത്തിനും അല്ലെ മാനസികമായ സന്തോഷത്തിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വാല്യൂ ചെയ്യണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം ഓൾവേസ് സ്റ്റേ ബ്ലെസ്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലേ. അപ്പം അതാണ് നമുക്ക് ഇന്ന് സജീവ് അയച്ചു തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു സജീവ് ഫോർ ദ ബ്യൂട്ടിഫുൾ മെസ്സേജ് അല്ലേ. അപ്പം എല്ലാവരും ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പഴയതുപോലെ അല്ല, പലപ്പോഴും നമ്മുടെ സുഹൃത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും, നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമ്മുടെ ശത്രുപക്ഷത്തേക്ക് ഇങ്ങനെ നടന്നു പോയി അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയി പോകും നമ്മൾ അല്ലേ. അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമുക്ക് എനിക്കൊന്ന് നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം നമുക്കിനി അധികം സുഹൃത്തുക്കളൊന്നും വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ.
1: ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രീതി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ പണ്ട് മുതിർന്നവരൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും കഥകൾ പറയുകയും ഇങ്ങനെ ചെയ്ത് അവർക്കൊന്നും ഒരു കളങ്കം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സൗഹൃദ വലയങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഭയമാണ്, ഇതെന്നെ കറക്റ്റ് സുഹൃത്താണോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമാണോ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനല്ലാതെ മനസ്സ് തുറന്ന് എല്ലാവർക്കും നല്ല സൗഹൃദങ്ങൾ മേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ. പക്ഷെ അതിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആരായിരിക്കും എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെ. നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നല്ല സുഹൃത്തായിട്ട് കാണുന്ന ഒരു വ്യക്തിയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക. സൗഹൃദ വലയങ്ങൾ കൂട്ടാൻ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാനസികാരോഗ്യത്തിനൊക്കെ വളരെ ബെസ്റ്റാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെ കുറച്ച് കളിയാക്കലും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി നമ്മുടെ ആ ഒരു പ്രശ്നം എന്താണെന്ന് പോലും നമ്മൾ പിന്നെ ചിന്തിക്കില്ല അല്ലേ.
0: അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പൊക്കെ പോകാനായാലും നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ പോകാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം.
1: ട്രിപ്പിന്റെ കാര്യം മിണ്ടരുത്. പ്രീതി ടീച്ചറൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകുന്നതിൽ ബെസ്റ്റാണ്. അതില് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണ്. തീർച്ചയായും നല്ലൊരു കാര്യമാണ് അല്ലെ. എപ്പോഴും ഇപ്പൊ പ്ലസന്റ് ആയിട്ട് ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ ആ ഒരു അധ്യാപനം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ഒരു എന്താ പറയാ ഇപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നെങ്കിൽ ആ ഒരു സന്തോഷമാണ് അല്ലെ. ഇപ്പൊ സൗഹൃദങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന സന്തോഷമാണ് ഈ ഒരു ശബ്ദത്തിലൂടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്.
0: അതുപോലെ തന്നെ നമ്മള് കുട്ടികളുമായിട്ട് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്, കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അല്ലെ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്ന് നമുക്കൊരു വീടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മറന്നാണ് നമ്മളൊരു മൂന്നാല് ദിവസമൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡീസ് ഒരുപാട് ട്രിപ്പ് പോകുന്നവരാണ്. ലേഡീസ് ട്രിപ്പ് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, എല്ലാവരും കുടുംബമായിട്ടൊക്കെ അല്ലേ പോകാറുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ലേഡീസ് ട്രിപ്പ്
1: പോകാറുണ്ട്.
0: നമ്മൾ ഒട്ടും ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാനും അവരെയൊക്കെ നമ്മൾ പിന്നീട് നല്ല സുഹൃത്തുക്കളാക്കാനും ഒക്കെ നമുക്ക് സാധിക്കാറുണ്ട്. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അപ്പം അതിനെ വാല്യൂ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ട്, അവരെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക, അവരെ ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
1: അതെ. അപ്പം നല്ല സൗഹൃദങ്ങളെ മനസ്സിലാക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ശ്രമിക്കുക എന്ന് കൂടി പറയുന്നു. സൗഹൃദങ്ങൾ എപ്പോഴും നമുക്കൊരു സമ്പത്ത് തന്നെയാണ്. യെസ്. അപ്പൊ അങ്ങനെ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 11:27 ആയിരിക്കുന്നു നമ്മുടെ കുസൃതി ചോദ്യം. ഇന്നത്തെ കുസൃതി ചോദ്യം എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി പറയാം അല്ലേ.
0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കാക്കയിൽ നിന്നും എന്ത് പോയാൽ അത് പശുവാകും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ പലരും പെട്ടെന്ന് തന്നെ അത് കാക്ക ഒന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു, പിന്നെ അതിനെ പശു എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു, പിന്നെ അതിനെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ എഴുതി
1: നോക്കും.
0: അതെ, ക്രോ എന്നെഴുതിയിട്ട് നമ്മൾ അതിൽ നിന്നും ആറ് നമ്മൾ മാറ്റുമ്പോൾ അത് കൗ ആയിട്ട് മാറും. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ.
1: അപ്പൊ നമ്മുടെ ഒരു റീജി, അതായത് റിജി ജോർജിന്റെ ഒരു റിക്വസ്റ്റ് പോലെ ആ ചോദ്യത്തിൽ ഒരു മാറ്റം വരുത്തിയായിരുന്നെങ്കിൽ ഒന്ന്
0: ഹലോ,
2: ഹലോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എളുപ്പം ഉത്തരം കിട്ടും. കുറച്ചുകൂടെ കുഴപ്പിക്കണമെങ്കിൽ കാക്കയെ എങ്ങനെ പശു ആക്കാം എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടും ആളുകൾ. താങ്ക് യു.
1: യെസ്, അപ്പൊ നമ്മുടെ നമ്മുടെ അപ്പൊ അധ്യാപികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യാപികമാര് സംസാരിക്കുമ്പോൾ ആ ഒരു ഒഴുക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലേ. അപ്പൊ ഒന്ന് കുഴപ്പിച്ചെന്ന് ചോദിക്കായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കുഴപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല അല്ലേ, സിമ്പിൾ ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്.
0: ശ്രോതാവ് അയച്ചു തന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അപ്പൊ ഇങ്ങനെ തന്നെയായിരുന്നു അയച്ചു തന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ പറ്റി കൂടുതലൊന്നും ചിന്തിച്ചില്ല, അങ്ങനെ തന്നെ അങ്ങ് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും റെജി ടീച്ചർ ഈ ഒരു രീതിയിൽ ആ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് നന്നായി അല്ലെ. അത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ
1: ചോദിക്കാമായിരുന്നു. ഷിജി ടി അയച്ചിട്ടുണ്ട്, ബീന, രാജമുഖത്തല, ദിലു, എല്ലാരും സരസ്വതി അമ്മ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, രമേഷ് കെ ജി അദ്ദേഹം അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് കറക്റ്റ് ആൻസറിലേക്ക് തന്നെ ഇന്ന് പോയി. അപ്പോൾ രാജലക്ഷ്മി മാം ഒക്കെ കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്ന് എല്ലാവരും എനർജി ആയിട്ട് ആൻസറൊക്കെ അയച്ചു, പെട്ടെന്ന് അതിന് ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായി കാണില്ല ആദ്യം എനിക്കറിയാം ഇത് എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം പ്രീതി ടീച്ചറുമാണ്. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് അല്ലേ.
0: അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ശ്രോതാക്കൾ നമ്മളോട് ചേർന്ന് നിന്ന് ഈ ഒരു ഒന്നര മണിക്കൂർ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം കൂടുതൽ കളറാകുന്നത്, കൂടുതൽ ലൈവ് ആകുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് അയക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നു, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അല്ലേ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൂടെ ഇങ്ങനെ കാണാം, സംസാരിക്കാം, മെസ്സേജ് ചെയ്യാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത, എന്നോടൊപ്പം
1: കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഇന്നിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം. ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ ഇ എം എ, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ

0: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ധനമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂന്ന് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രത്തിന്റെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീളുന്ന റീ ഇമാജിനിംഗ് കേരളം പരിപാടി ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും. മന്ത്രി എം ലിജു ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായി ടീം പ്രവർത്തിക്കും. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ടീമിന്റെ തലവനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അന്വേഷണത്തിന്റെ ഭാഗമായി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ചാനൽ ഓഫീസിൽ നിന്നും എക്സൈസ് സംഘം ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ

0: വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. CPIMന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം AKG സെന്ററിലാണ് യോഗം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെ നിരോധനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാജ്യത്തുടനീളമുള്ള 45 സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കും. 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. കേരളത്തെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന കൊക്കൈൻ കടത്ത് ശൃംഖല നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് തകർത്തു. ഓപ്പറേഷൻ ഡൊമിനോ എന്ന പേരിൽ നടത്തിയ അന്വേഷണത്തിൽ 2 വിദേശികളടക്കം 7 പേരാണ് അറസ്റ്റിലായത്. വിപണിയിൽ ഏകദേശം 16.55 ലക്ഷം രൂപ വിലമതിക്കുന്ന 33.1 ഗ്രാം കൊക്കൈൻ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിൽ. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ 3 വർഷമായി ഗസ്റ്റ് അധ്യാപകനാണ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അഫ്ലാടോക്സിൻ കണ്ടെത്തുന്ന നാനോ സാങ്കേതിക വിദ്യയ്ക്ക് മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള നൂതന രീതി അങ്കമാലി മഞ്ഞപ്പുറ സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിയാണ് വികസിപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ബയോ ഫങ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് ഈ നൂതന രീതിയിലൂടെ വേഗത്തിലും കൃത്യമായും കുറഞ്ഞ ചെലവിൽ കണ്ടെത്താൻ കഴിയും.
1: ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ നിന്നും വിരമിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശി KS ജോസഫ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കൊച്ചി PIB, കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി, ഡൽഹി സൈനിക് സമാചാർ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 163 പോയിന്റ് ഉയർന്ന് 74,485, നിഫ്റ്റി 47 പോയിന്റ് ഉയർന്ന് 23,322 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,160 രൂപ കൂടി 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. അഫ്ഗാനിസ്ഥാനെതിരായ 3rd T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു ജയം. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGCnet.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. സൊസൈറ്റി ഫോർ ദി പ്രമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ്സ്റ്റ് യൂത്ത് സ്പിക്മാക്കെ NIT കാലിക്കറ്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. സമന്വയം എന്ന പരിപാടിയിൽ പ്രശസ്ത കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ മികച്ച അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന പരിപാടിയാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ധനമന്ത്രിമാർ

0: സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി,
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: हाँ आकाशवाणी। നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. യുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാനമന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
3: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്ത

0: ആക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രി സേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്വിം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരുരാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുള ദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി

0: രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
6: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. This is the future, man.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ

0: ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979. നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് കിഞ്ചന വർത്തമാനത്തിലൂടെ പങ്കുവെക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖചക്രഗദാ പത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ ഭഗവാനെ ഭക്തർ വിളിച്ചുവരുന്ന പേര്. പാതാളാഞ്ചനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഇത് ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരം കാണും. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകയ്ക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിൽ.

ുള്ളതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണവും. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെയും വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹ നിർമ്മാണ നിയമപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവ വ്യത്യാസമനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം അതായത് താമര എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസം കാണാൻ കഴിയും. പുറകിലെ വലത് കൈയിൽ ചക്രം, മുമ്പിലെ വലത് കൈയിൽ പത്മം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്നാണ് പറയുക. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ അവതാരം നടന്ന സമയത്ത് നന്ദഗോപുരയുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്ന് വഴുതി മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷയായി എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത്. ആദിപരാശക്തിയായ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വനദുർഗാ സങ്കല്പം കൂടിയുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ മൂന്ന് ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പിക്കുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. അഴൽ എന്നു പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ അഥവാ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായി ഇവിടെ രണ്ട് താലപ്പൊലികൾ ആഘോഷമായുണ്ട്. ഒന്ന് നാട്ടുകാരുടെ വകയാണ്, മറ്റേത് ദേവസ്വം വകയും. രണ്ടും അതിഗംഭീരമായി ആചരിച്ചു വരുന്നു. ഭഗവാന്റെ അരികിൽ ഇടത് ഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടുത്തെ പരാശക്തി ഭഗവാന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നുവെന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്ദിക്കണം എന്നാണ് ആചാരം. എന്നാൽ പലപ്പോഴും ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഭഗവതി നടയ്ക്ക് മുന്നിൽ ഒരു പാട്ടമ്പലവും പണിതിട്ടുണ്ട്. ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട്. ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത്. ഇടത്തരികത്ത് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ്. താലപ്പൊലി ഉത്സവം കൂടാതെ നവരാത്രിയും ഇവിടെ വിശേഷമാണ്. ഗുരുവായൂരമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരു ഗാനം കേട്ട ശേഷം മടങ്ങി വന്നിട്ട്. നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത് അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാനം തന്നെയാണ്. ഗുരുവായൂരപ്പനെ കുറിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും പറയുമ്പോഴും കേൾക്കുമ്പോഴും നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അതേ ഗാനം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ. തുളസി തീർത്ഥം എന്ന ആൽബം പുറത്തിറങ്ങിയത് 1986 ആ ആൽബത്തിലാണ് ഈ മനോഹരമായ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയാണ്. സംഗീതം TS രാധാകൃഷ്ണൻ. ആലാപനം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ഡോക്ടർ KJ യേശുദാസ് തന്നെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നാം ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ശിലാനിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. കിഴക്കോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലത് കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വെക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട്. കൂടാതെ കറുകമാല, നാരങ്ങാമാല, ഗണേശ സൂക്താർച്ചന തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ, അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഗ്രഹത്തിന്റെ തുമ്പിക്കൈ ഇടതു ഭാഗത്തേക്കാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൽത്തറയിൽ പൂജിക്കാൻ വെച്ചിരുന്ന ഗണപതിയെ പഴയ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുകയും പിന്നീട് ഇന്നത്തെ സ്ഥലത്ത് എത്തിക്കുകയുമായിരുന്നു. കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെയും ദർശനം. നാളികേരം മുടക്കലാണ് പ്രധാന വഴിപാട്. കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പ ദർശനത്തിന് പോകുന്നത്. ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി, നരസിംഹ ചൈതന്യങ്ങളും ഉള്ളതായി വിശ്വസിച്ചു പോരുന്നു. വിനായക ചതുർത്ഥി ഈ ഗണപതിക്ക് അതിവിശേഷമാണ്. ക്ഷേത്ര ശ്രീകോവിലിന് പിറകിൽ കിഴക്കോട്ട് ദർശനമായുള്ള കരിങ്കൽ തൂണുകളിൽ 10 എണ്ണത്തിൽ ഭഗവാന്റെ ദശാവതാരങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. മത്സ്യം, കൂർമം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണ്. ശ്രീകോവിലിന് തൊട്ടുപിറകിൽ ഇവയുടെ നടുക്കായി അനന്തപത്മനാഭ സ്വാമിയുടെ ഒരു രൂപം കാണാം. തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് സാമ്യമുള്ള രൂപമാണിത്. ഇവിടെ ഒരു അനന്തശയന ചിത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുലാക്കാട്ട് രാമൻ നായർ എന്ന അക്കാലത്തെ പ്രശസ്തനായിരുന്ന ചിത്രകാരനായിരുന്നു ഇത് വരച്ചത്. ഗുരുവായൂർ ശ്രീ വൈകുണ്ഠം എന്നറിയപ്പെട്ടിരുന്ന ഈ ചിത്രം ഗുരുവായൂരിൽ വരുന്ന ഭക്തരുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഇതിന്റെ പല കോപ്പികളും ഇന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ പഴയ വീടുകളിൽ കാണാൻ സാധിക്കും. 1970-ൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഇത് പൂർണമായും കത്തിനശിച്ചു. തുടർന്നാണ് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ച് പ്രസിദ്ധനായ സ്വാമിനാഥൻ കറുപ്പയ്യ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ രൂപം പണികഴിപ്പിക്കപ്പെട്ടത്. 18 അടി നീളം വരുന്ന ഭീമാകാരമായ രൂപമാണ്. 2 കൈകളേയുള്ളൂ ഇവിടെ മഹാവിഷ്ണുവിന്. പാൽക്കടലിൽ മഹാസർപ്പമായ അനന്തന് മുകളിൽ മഹാലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തിന്റെ നാഭീകമലത്തിലുള്ള ബ്രഹ്മാവ്, വലതു കൈക്ക് താഴെയുള്ള ശിവലിംഗം, ഭഗവാനെ കണ്ടു തൊഴുന്ന നാരദൻ, പ്രഹ്ലാദൻ, മഹാബലി, വസിഷ്ഠൻ, വ്യാസൻ, കശ്യപൻ, വിഭീഷണൻ, ഉദ്ധവർ തുടങ്ങിയ ഭക്തോത്തമന്മാർ, ചുവട്ടിൽ ഭഗവാന് കാവലായി നിലകൊള്ളുന്ന ലക്ഷ്മീദേവിയും ഭൂമിദേവിയും, ദ്വാരപാലകരായ ജയവിജയന്മാർ, ഭഗവത് വാഹനമായ ഗരുഡൻ, കാവൽക്കാരനായ വിശ്വക്സേനൻ, സൂര്യചന്ദ്രന്മാർ, ഗരുഡന്റെ ചിറകിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, യോഗ നരസിംഹമൂർത്തി, ഗണപതി, അയ്യപ്പൻ, പട്ടാഭിഷിക്തരായ ശ്രീരാമസ്വാമിയും സീതാദേവിയും, ഇരുവരെയും വന്ദിക്കുന്ന ഹനുമാനും ലക്ഷ്മണനും, ശ്രീദേവി ഭൂദേവി സമേതനായി നിൽക്കുന്ന മഹാവിഷ്ണു, ഇവരെല്ലാം ഈ പ്രതിഷ്ഠയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ദിവസവും ഈ ശില്പത്തിന് വിളക്ക് വയ്പുണ്ട്. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കേ മൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനും ഇതാണ്. 3 അടി ഉയരത്തിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. വലത് കൈയിൽ അമൃത കലശം ധരിച്ച് ഇടത് കൈ തുടയിൽ കുത്തിവച്ചിരിക്കുന്ന ധന്വന്തരി ഭാവത്തിലുള്ള ശാസ്താവാണ് ഇവിടെ. അതുമൂലം രോഗശാന്തിക്ക് ഭക്തർ ഇവിടെ ഭജിക്കാറുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ

നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതിന് ചരിച്ചു വെച്ച കരിങ്കല്ലും ചെറിയ ദീപസ്തംഭവുമുണ്ട്. ഇവിടെ എള്ളുതിരി കത്തിക്കൽ പ്രധാന വഴിപാടായിരുന്നു. എന്നാൽ 2007 ദേവപ്രശ്നത്തെക്കുറിച്ച് ഈ വഴിപാട് നിർത്തിവെച്ചിരിക്കുകയാണ്. മണ്ഡലകാലത്ത് ഈ ശ്രീകോവിലിന് മുന്നിലാണ് ശബരിമലയിലേക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. നമുക്ക് മറ്റൊരു മനോഹരമായ ഗുരുവായൂരപ്പ ഭക്തി ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. 1970 പുറത്തിറങ്ങിയ ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലായിരുന്നു ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരുന്നത്. ഉദയനന്റെ മകന്റെ സംവിധാനം കുഞ്ചാക്കോ ആയിരുന്നു. പ്രേംനസീർ, സത്യൻ, രാഗിണി, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനം രചിച്ചത് വയലറാണ്. സംഗീതം ജി ദേവരാജൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാർത്തി നാരങ്ങാമാല ധരിച്ചാണ് ഭഗവാന്റെ ഇരിപ്പ്. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെയുള്ളത്. വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടത് കൈ അരയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. വലത് ചുമലിൽ വേലുമുണ്ട്. 1970 തീപിടുത്തത്തെ തുടർന്ന് നവീകരിച്ച ശേഷമാണ് ഈ രൂപം കുത്തിവെച്ചത്. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപമുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വീരഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണിത്. തെക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ വലത് കൈയിൽ മരുത്വമലയും ഇടത് കൈയിൽ ഗദയും കാണാം. ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്തെ ഈ ഹനുമാനെയും തൊഴുതുപോരുന്നു. വെറ്റിലമാലയും കുങ്കുമവും ചാർത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ഈ ഹനുമാനെ സ്തുതിച്ചത് കാരണം അത്ഭുത കാര്യസിദ്ധി ഉണ്ടായതായി ചില ഭക്തർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും പാർവതി സമേതനായ ശിവന്റെ അദൃശ്യ സാന്നിധ്യമുള്ളതായി കാണപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി മമ്മിയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ദിശയായ വടക്ക് പടിഞ്ഞാറേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായ ശിവന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയായുള്ള സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവും വിഷ്ണു ശയനവുമായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠകൾ. നൂറും പാലും നേദിക്കുന്നതാണ് ഇവിടെ പ്രധാന വഴിപാട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ എന്ന വളരെ പ്രസിദ്ധമായ ഗാനമാണ്. വനമാല എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രചന എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി, ആലാപനം ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ?

0: മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: Namaskaram, Radio Santhanam 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ UP വിഭാഗം അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇന്ന് നടത്താനിരുന്ന അഭിമുഖം നാളത്തേക്ക് മാറ്റിയതായി പ്രധാനാധ്യാപിക അറിയിച്ചു. പ്രേംനസീർ സുഹൃത് സമിതി കൊല്ലം ചാപ്റ്റർ ഏർപ്പെടുത്തിയ പ്രേംനസീർ ചലച്ചിത്ര നവാഗത പുരസ്കാരം തീർത്ഥ ഹരിദാസിന്. സാഹിത്യ സ്നേഹാദരവിന് എഴുത്തുകാരി എസ് സൗഫിയ അർഹയായി. ചിന്നക്കട ശങ്കർ നഗർ റീക്രിയേഷൻ ഹാളിൽ നാളെ നടക്കുന്ന സുഹൃത് സമിതി ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. രാവിലെ 10 ഡെപ്യൂട്ടി മേയർ കരുമാലി ഡോക്ടർ ഉദയ സുകുമാരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര പുരസ്കാര സമർപ്പണവും ഡെപ്യൂട്ടി മേയർ നിർവഹിക്കും. വൈകിട്ട് 4 മന്ത്രി ബിന്ദു കൃഷ്ണ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വേലുത്തമ്പി ദളവ രാജ്യാന്തര ചരിത്ര സെമിനാറിന്റെയും വീഡിയോ മത്സരത്തിന്റെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം 28 വൈകിട്ട് 5 കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടക്കും. നടൻ വിവേക് ശ്രീ ഉദ്ഘാടനം നിർവഹിക്കും. വേലുത്തമ്പി ദളവയുടെ ചരിത്രവും സംഭാവനകളും പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനും രാജ്യാന്തര സെമിനാറിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. സെമിനാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിപാടികളുടെ വിശദാംശങ്ങളും പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകും. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിസ്കോപ്പിന് സഹായത്തോടെ ഇന്ന് ചന്ദ്രനെ നേരിട്ട് നിരീക്ഷിക്കാൻ അവസരം. ചാന്ദ്ര നിരീക്ഷണം, ബഹിരാകാശ ശാസ്ത്രം എന്നിവയിൽ വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും താല്പര്യം വളർത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനാഷണൽ ഒബ്സർവ് ദ മൂൺ നൈറ്റ് നടത്തുന്നത്. വൈകിട്ട് 6:30 മുതൽ രാത്രി 8 ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാബ് ബ്ലോക്കിലാണ് പരിപാടിയെന്ന് മാനേജർ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ AR അനിൽ എന്നിവർ അറിയിച്ചു. രജിസ്ട്രേഷൻ ഫീസ് സൗജന്യമാണ്. വിശദവിവരങ്ങൾക്ക് 9447773774 നമ്പർ ഒരിക്കൽ കൂടി 9447773774. കുന്തലത്താഴം YMVA ഗ്രന്ഥശാലയിലെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ യോഗ ക്ലാസ് ആരംഭിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് ജി മണികണ്ഠൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. വനിതാ വേദി പ്രസിഡന്റ് എഫ് ലൈല BV അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30 നീട്ടി. ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താം. വിശദവിവരങ്ങൾക്ക് 9846151571 എന്ന നമ്പറിലോ 9560664283 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9846151571. മറ്റൊരു നമ്പർ 9560664283. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് UGC സ്വയംഭരണ പദവി അനുവദിച്ചു. നിലവിൽ 11 ബിരുദ കോഴ്സുകളും 6 ബിരുദാനന്തര കോഴ്സുകളും 5 ഗവേഷണ കേന്ദ്രങ്ങളുമാണ് കോളേജിലുള്ളത്. അക്കാദമിക് സ്വയംഭരണ പദവി ലഭിക്കുന്നതോടെ വൈവിധ്യമാർന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ആശ്രമ മൈതാനത്തെ പാരാസൈഡ് പാർക്ക് പ്രദർശനം 21 സമാപിക്കും. മഹാകവി പാല പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിക്കുന്നു. 2024-25 വർഷങ്ങളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കാവ്യഗ്രന്ഥങ്ങളാണ് അയക്കേണ്ടത്. 25,000 രൂപ വിലയുള്ള എണ്ണച്ചായചിത്രവും മഹാകവി പാലയുടെ കയ്യൊപ്പോട് കൂടിയ പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. കൃതികളുടെ 3 ഒക്ടോബർ 30 മുൻപ് കിട്ടത്തക്ക വിധം മാനേജിംഗ് എഡിറ്റർ ചിന്താദീപം സജിന്ത കിഴക്കേ കല്ലട PO കൊല്ലം 691-502 എന്ന വിലാസത്തിൽ അയക്കാം. വിശദവിവരങ്ങൾക്ക് 9349271676 എന്ന നമ്പറിലോ 7356761750

0: 0 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് മഹാദേവർ ക്ഷേത്രത്തിൽ 185 സംഗീത സദസ് ശനിയാഴ്ച വൈകിട്ട് 6 നടക്കും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Listening to Radio Swandaram 90.4 FM. Stay tuned.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
8: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
9: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
10: അദ്യദിനമപി ദ്വിതീയവിഭക്തി പശ്യാമഃ. ഇന്നത്തെ ദിവസവും ദ്വിതീയവിഭക്തിയുടെ ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പുഷ്പം പരിതഃ ഭ്രമരാഃ സന്തി, പൂവിനു ചുറ്റും

0: വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി. പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി. അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി. അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി. ദ്വീപം പരിതഹ ജലം അസ്തി. ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി. ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി. വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി. വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി. വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി. വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി. പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി. പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നമില്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. ലേഖനീം വിനാ കഥം ലിഖാമഹ. പേന ഇല്ലാതെ എങ്ങനെ എഴുതും. ലേഖനീം വിനാ കഥം ലിഖാമഹ. പേന ഇല്ലാതെ എങ്ങനെ എഴുതും. പേന ഇല്ലാതെ എങ്ങനെ എഴുതും. ലേഖനീം വിനാ കഥം ലിഖാമഹ. നേത്രം വിനാ ദർശനം ന ഭവതി. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി. ഇന്ധനം വിനാ യാനം ന ചലതി. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാം.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെണ്ണിന്റെ ചെറുക്കൻ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 18, നെതർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതും ഹോലോഗ് എന്ന പേരിൽ അമേരിക്ക ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതും ധാക്ക അഗർത്തല റൂട്ടിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 18. മുളയുടെ പാരിസ്ഥിതികമായ പ്രസക്തിയും ഉപയോഗവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വേൾഡ് ബാംബു ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 2009 സെപ്റ്റംബർ 18 മുതൽ ലോക മുളദിനമായി ആചരിക്കുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ വായിക്കുന്നതിനുള്ള ജനങ്ങളുടെ ബോധവൽക്കരണത്തിനായി സെപ്റ്റംബർ 18 റീഡ് ആൻഡ് ഇ ബുക്ക് എഡേ ആയി ആചരിക്കുന്നു. കശ്മീരിലെ കരസേന താവളമായി

0: ഉറിയിൽ പാക് ഭീകര ആക്രമണത്തിൽ 18 സൈനികർ വീരമൃത്യു വരിച്ചത് 2016 സെപ്റ്റംബർ 18. ബലൂണിൽ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ജോ കിറ്റർ ചരിത്രം സൃഷ്ടിച്ചത് 1984 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. നെതർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1919 സെപ്റ്റംബർ 18. ബർമയിലെ ഭരണഘടന അസാധുവാക്കുകയും അതിനുശേഷം ജനാധിപത്യവാദികൾക്കെതിരെയുള്ള സൈനിക ആക്രമണത്തിൽ ആയിരക്കണക്കിന് പേർ മരിക്കുകയും ചെയ്തത് 1988 സെപ്റ്റംബർ 18. ഹോലോക് എന്ന പേരിൽ അമേരിക്ക ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയത് 1997 സെപ്റ്റംബർ 18. ചിലി സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1810 സെപ്റ്റംബർ 18. ധാക്ക അഗർത്തല റൂട്ടിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് 2003 സെപ്റ്റംബർ 18. ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറലായ ധാക് ഹമ്മർ ഷോഡ് കോംഗോ സമാധാന ദൗത്യത്തിനിടെ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് 1961 സെപ്റ്റംബർ 18. മരണാനന്തരം സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയായിരുന്നു ധാക് ഹമ്മർ ഷോൾഡ് കോംഗോ. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷിനെ നിയമസഭ അംഗീകരിച്ചത് 1967 സെപ്റ്റംബർ 18.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ.

0: ഈ നമ
1: ഹരി ഓം. ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ജന്മരഹിതനാണ് എന്നാണ്. രണ്ടാമത് ഭഗവാനെ നമുക്ക് വേണമെങ്കിൽ അനീശ്വരൻ എന്ന് വിശേഷിപ്പിക്കാം. അനീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സർവേശ്വരന് ഒരു കാരണമായി മറ്റൊരു ഈശ്വരനില്ല. അനീശ്വരനാണ് ഭഗവാൻ. പിന്നെയോ സ്വയംഭൂവാണ്, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അകാരണമായി സംഭവിച്ചതാണ്. സ്വയംഭൂ എന്ന് പറയുന്നത് ഭവിച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു മുൻവിധി പരിഗണിച്ച് പറയുന്നു. നെൽ കാലാതീതനായ ഭഗവാൻ ആരംഭിച്ചു എന്ന് പറയുന്നതിലൊന്നും ന്യായമില്ല. ഏതായാലും ഈ സർവേശ്വരനെ അറിഞ്ഞാൽ പാപമുക്തി ഉണ്ടാവും എന്ന് ചൂണ്ടിക്കാണിച്ചത് പ്രത്യേകം വിചാരം ചെയ്യേണ്ടതാണ്. എങ്ങനെയാ വിചാരം ചെയ്യേണ്ടത്? അറിവ് കൊണ്ട് പാപമുക്തി. അങ്ങനെയാണെങ്കിൽ സ്വരൂപത്തിൽ പാപലേശം ഇല്ല തന്നെ. ഇതാദ്യം ഒന്ന് പറഞ്ഞു ഉറപ്പിച്ചോളൂ, പിന്നെ ചിന്തിച്ച് ബോധ്യപ്പെടാം. അറിവ് കൊണ്ട് പാപമുക്തി എങ്കിൽ സ്വരൂപത്തിൽ പാപലേശം ഇല്ല തന്നെ. അതാണ് വസ്തുത. അറിവ് കൊണ്ട് ഒന്ന് മാറി കൊണ്ട് പാപമില്ലാതായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും പാപമില്ലായിരുന്നു. എന്താ പാപം? മിഥ്യാധാരണകളും തെറ്റായ താതാത്മ്യങ്ങളുമാണ് പാപം. അതെങ്ങനെ പാപമാകുന്നു? അത് നമുക്ക് സങ്കടത്തെ സമ്മാനിക്കുന്നു, ദുഃഖത്തെ സമ്മാനിക്കുന്നു. എന്താ അത് ദുഃഖത്തെ സമ്മാനിക്കാൻ കാരണം? നമ്മുടെ സ്വരൂപം അതല്ലാത്തതുകൊണ്ട്. എന്താ സ്വരൂപം? സ്വരൂപം അതിരറ്റ ആനന്ദ അവബോധമാണ്, സാന്ദ്രാനന്ദാവബോധാത്മകം. അതാണ് സ്വരൂപം. അതല്ലാത്ത എല്ലാ ധാരണകളും ഞാൻ എന്നെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്നത് കൊണ്ട് സങ്കടദായകമാവുന്നു. തുടർന്ന് അസമ്മൂഢത്വത്തെ ഉപദേശിച്ചിരിക്കുന്നു. എന്താ അസമ്മൂഢത്വത്തിന്റെ പ്രത്യേകത? വീണ്ടും സങ്കുചിത കാഴ്ചകളും ബോധ്യങ്ങളുമാകുന്നു. ഒരു ഹോളിസ്റ്റിക് ഡിവൈൻ വിഷനാണ് വേണ്ടത്. ഹോളിസ്റ്റിക് ഡിവൈൻ വിഷൻ. എന്താ ഹോളിസ്റ്റിക് ഡിവൈൻ വിഷൻ? ലളിതമായി പറഞ്ഞാൽ എന്റെ ശരീരത്തോടെ ഞാൻ അവസാനിക്കുന്നില്ല. ഈ സർവപ്രപഞ്ചവും സർവാധാരമായ ബോധ സാഗരത്തിൽ ഉണ്ടായി വിലയിക്കുന്ന തിരമാല പോലെയാണ് സർവപ്രപഞ്ചവും. ഈ കാര്യം ചിന്തിച്ച് ഉറപ്പിക്കാൻ തയ്യാറാവണം. തുടർന്ന് ഭഗവാൻ രണ്ട് പ്രകാരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ധ്വനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രകാരം എന്താണ്? കുറെ വികാര വിചാരങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം ഭഗവാൻ പറഞ്ഞു, അവ എന്നിൽ നിന്ന് സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മത്ത ഏവേരി താൻ വിധി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. അത് വികാര വിചാരങ്ങളൊക്കെ പ്രതിപാദിച്ചതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അനുഭവപ്പെടുന്നതാണ്. ഒപ്പം തന്നെ ഭഗവാൻ സമഷ്ടി തലത്തിൽ, അതായത് കോസ്മിക് ലെവലിൽ സപ്തർഷികളെ കുറിച്ചും അതുപോലെ സനകാദികളെ കുറിച്ചും മനുക്കളെ കുറിച്ചും പറഞ്ഞു. അത് കോസ്മിക് ലെവലിൽ അവരെ കുറിച്ച് ഭഗവാന്റെ പക്ഷം എന്താണ്? മദ്ഭാവ മാനസ ജാതാഹ, എന്റെ മനസ്സിൽ നിന്ന് സംഭവിച്ചതാണ്, അവരിൽ നിന്നാണ് സകല പ്രപഞ്ചവും സംഭവിച്ചത്. ഇപ്പൊ വൈയക്തികമായിട്ട് ആലോചിച്ചെത്തുന്നിടത്ത് തന്നെയാണ് സമഷ്ടി തലത്തിൽ ആലോചിച്ചാലും എത്തുക. സച്ചിദാനന്ദ സാഗരത്തിൽ അലമാലകളായി തിരമാലകളായി ഈ പ്രപഞ്ചം. അതുകൊണ്ട് വേണ്ടുന്ന ഒരു ഔചിത്യം എന്താണ്, പുലർത്തേണ്ടുന്ന വിവേകത്തിന്റെ പ്രകൃതം എന്താണ്, പാലിക്കേണ്ട ഔചിത്യം, പുലർത്തേണ്ട വിവേകം, ഇതിന് അനാവശ്യ മൂല്യം നൽകി ശിക്ഷിക്കാനുള്ള കരുത്ത് കൊടുക്കാതിരിക്കുക. ശിക്ഷിക്കാൻ കരുത്ത് കൊടുത്ത ശേഷം ശിക്ഷ ഏറ്റുവാങ്ങി മോങ്ങുന്ന ഏർപ്പാട് നിയന്ത്രിക്കുക, നിർത്തലാക്കുക. ഇതാണ് പാലിക്കേണ്ട ഔചിത്യം, പുലർത്തേണ്ട നീതി. ആത്മവൈഭവത്തോട് പുലർത്തേണ്ടുന്ന നീതി അതാണ് എന്ന് പറയും. വീണ്ടും ഭഗവാൻ ഒരു വാക്കും കൂടി പ്രയോഗിച്ചിരിക്കുന്നു. എന്താ വാക്ക്? ഈ ഭഗവത് വിഭൂതി അറിഞ്ഞാൽ, ഭഗവാന്റെ വിഭൂതിയും യോഗവും അറിഞ്ഞാൽ അവികമ്പ യോഗം, അപ്രകമ്പന യോഗം. എന്താ അർത്ഥം? പിന്നെ കുലുക്കം ഉണ്ടാവില്ല. ഈ പ്രയോഗം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണല്ലോ അല്ലെ. എന്തോ കുലുങ്ങിയാലും ആരോ കുലുങ്ങില്ല. എന്താ അത്? ആ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. സ്വാമി, കേളൻ എന്ന് പറഞ്ഞ ആളുള്ളതാണോ എന്നിങ്ങനെ അന്വേഷിച്ചു നോക്കി. ആർക്കും വലിയ പിടിയില്ല. ഒടുക്കം കുലുങ്ങാത്ത കേളനെ കുറിച്ച് കേൾക്കുന്ന ആൾ എന്ന ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുക. എപ്പോഴെങ്കിലും കേളൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് മാറ്റി ചിന്തിക്കാം. ഇപ്പൊ തൽക്കാലം കേളൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ശ്രവണം നടത്തിയ ആൾ. അയാളെ സംബന്ധിച്ചിടത്തോളം പാലം കുലുങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇളകി മറഞ്ഞോട്ടെ, അപ്പോഴും ഒരു കുലുക്കം ഉണ്ടാവില്ല. എന്താ കാരണം? ഇതൊക്കെ ആ ബോധസാഗരത്തിലെ തിരമാലകൾ വന്നു പോകുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന സ്വാസ്ഥ്യവും സ്വാതന്ത്ര്യവും അയാൾക്ക് ഉണ്ടാവും. അവികമ്പ യോഗം. തുടർന്ന്

0: എന്നിൽ ചിത്തം ഉറച്ചവർ. അതിന്റെ പ്രകൃതം എന്താണ്? മയി സർവഭൂതാത്മകേ. ഈ പ്രയോഗമൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? സർവേശ്വരനിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സകല ഭൂതജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്ന തത്വത്തിൽ, ദി വെരി എസൻസ് ഓഫ് യൂണിവേഴ്സ്, അതാണ് സർവേശ്വരൻ. ആ സർവേശ്വരനിൽ സർവഭൂതാത്മകേ സവിശേഷ ബ്രഹ്മണി. ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ, ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ ഭഗവാനെ സവിശേഷ ബ്രഹ്മമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്താ സവിശേഷം എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ടീഷൻഡ്. എന്താ കണ്ടീഷൻ? പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാനിൽ പ്രപഞ്ചമില്ലാത്തതുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് പരിഗണിക്കുമ്പോൾ അത് വേറൊരു ബോധ്യമാണ്. പക്ഷെ ഇതിന് നല്ല സാമർഥ്യം വേണം. ഈ വൈവിധ്യങ്ങളെ കണ്ടുകൊണ്ടും ഇതൊന്നും തന്നെ വിവിധങ്ങളല്ല, ഇതൊക്കെ ഏകസാരമാകുന്നു എന്ന് ചിന്തിക്കാൻ വലിയൊരു അനുഗ്രഹം തന്നെ വേണമെന്ന് പറയാം. അപ്പൊ അങ്ങനെ സാധിക്കട്ടെ. സർവം ബ്രഹ്മേതി വാസനാപന്നം യേഷാം തേ മച്ചിത്താഹ. സർവം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാകുന്നു എന്ന നിലയിലുള്ള ചിന്ത സാധിച്ച ആളെയാണ് ഭഗവത് ചിത്തന്മാർ എന്ന് പറയുക. മച്ചിത്താഹ. ഇനി മദ്ഗത പ്രാണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മദ്ഗത മത്തത്വ പ്രതിപാദക വാക്യോച്ചാരണേ തദർത്ഥ ശ്രവണേ തത് നിശ്ചിതാർത്ഥ ദർശനേ ച തത്പരാഹ പ്രാണാഹ വാഗാദീന്ദ്രിയാണി ഏഷാം തേ. ഭഗവാനെ സംബന്ധിക്കുന്ന തത്വത്തെ പ്രതിപാദിക്കുന്ന കാര്യത്തിൽ, അങ്ങനെയൊക്കെയുള്ള വാക്യോച്ചാരണം കേൾക്കുന്ന സമയത്ത് യു വിൽ ബി സോ അട്രാക്റ്റഡ്. ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്, വലിയൊരു താല്പര്യം തോന്നുന്നു എന്ന് പറയും. അങ്ങനെയുള്ളവരെ മദ്ഗത പ്രാണാഹ എന്ന് പറയാം. അതിൽ താല്പര്യം, തദർത്ഥ ശ്രവണേ, അതിന്റെ അർത്ഥം ശ്രവിക്കുന്ന കാര്യത്തിൽ താല്പര്യം. നിശ്ചിതാർത്ഥ ദർശനേ, അതിന്റെ അർത്ഥം നിശ്ചയിച്ചെടുക്കുന്ന കാര്യത്തിൽ താല്പര്യം. കാഷ്വൽ ആയിട്ട് കേൾക്കുക എന്ന് മാത്രമല്ല, അർത്ഥം അറിയണം, പിന്നെ അത് അനുഭൂതിയാക്കി മാറ്റണം എന്നൊക്കെയുള്ള കൗതുകമുള്ള ആളെയാണ് തത്പരാഹ. പ്രാണാവാഗാദി ഇന്ദ്രിയാണി, അവരുടെ പ്രാണങ്ങളും വാക്കുകളും ഇന്ദ്രിയങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഓറിയന്റഡ് ആയിരിക്കും. അങ്ങനെയുള്ളവരെ ഭഗവത്ഗത പ്രാണന്മാർ എന്ന് പറയാം. മച്ചിത്താണല്ല പദം, മനസ്സിലായില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇത്തിരി നേരം, പക്ഷേ
4: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
3: ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM. ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
1: सिद्धांत सर्वधर्म संभाव यानी सभी पंथों के प्रति समान सम्मान का भाव रहा है, लेकिन वेस्टर्न सेकुलरिज्म के कारण हमारे धर्म को सांप्रदायिकता, परंपरा को पिछड़ापन, विश्वास को कट्टरता और आस्था को अंधविश्वास के रूप में प्रस्तुत किया गया है। आज हमारे प्रधानमंत्री मोदी जी के नेतृत्व में भारत सांस्कृतिक और सभ्यतागत पुनर्जागरण मतलब कल्चरल विनाशा का साक्षी बन रहा है और आज हम कॉलोनियल माइंडसेट को त्याग कर तेजी के साथ आगे बढ़ रहे हैं।
0: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണിക്കാർക്ക് നേരെയും ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യു എയും. യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28 മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംയുത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ ബൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി

0: മറ്റന്നാൾ രാവിലെ 7 മണിക്ക് സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൗണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം 24 മാസം മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500+ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണം ജനകീയ പ്രസ്ഥാനമാക്കി സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു SL. രാജ്യത്തെ കടൽത്തീരങ്ങൾ മാലിന്യമുക്തവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ശുചീകരണ യജ്ഞം പുരോഗമിക്കുന്നു. തീരപ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്ത് സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2022 ആരംഭിച്ച ഈ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തീരദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തടയിടുന്നതിനൊപ്പം സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ശുചിത്വമുള്ള കടലോരങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്നതിനൊപ്പം മത്സ്യബന്ധനത്തിനും കടൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും ഏറെ പ്രധാനമാണ്. തീരദേശ ശുചിത്വവും സമുദ്ര സുരക്ഷയും ഏതെങ്കിലും വ്യക്തികളിലോ പ്രസ്ഥാനങ്ങളിലോ ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെ മുഴുവൻ കടമയാണെന്നുമുള്ള സന്ദേശമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പകർന്നു നൽകുന്നത്. സമുദ്ര സമ്പത്തിന്റെ സംരക്ഷണത്തിനും ഭാവി തലമുറയുടെ സുരക്ഷിതമായ കടൽ പരിസ്ഥിതിക്കും ഈ മുന്നേറ്റം വലിയ കരുത്താകും. കടലും കടലോരങ്ങളും നമ്മുടെ ഭൂമിയുടെ ജീവനാഡിയാണ്. ഏകദേശം 11,098 km നീളമുള്ള വിപുലമായ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. അപൂർവ ജൈവ വൈവിധ്യത്താലും സമുദ്ര പൈതൃകത്താലും അനുഗ്രഹീതമായ കടലോരം ഉപജീവനത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പും ഉറപ്പാക്കുന്നു. കരയിൽ നിന്നുള്ള അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത വിനോദസഞ്ചാരം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇന്ന് നമ്മുടെ കടലുകൾക്കും സമുദ്രജീവികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമുദ്ര മലിനീകരണം എന്ന ഗുരുതര പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമേകാൻ ആവിഷ്കരിച്ച ഉജ്ജ്വലമായ കടലോര ശുചിത്വം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഡിയർ ലിസണേഴ്സ്, ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദിസ്, ദാറ്റ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് and beautiful stories begin in the most ordinary places. It means that something very interesting or meaningful can happen in a very simple everyday setting. A railway compartment, for example, people who don't know each other sit together for a few hours. They may exchange a smile, a few words, perhaps a cup of tea. And then the train reaches its destination and everyone goes their separate ways. But what if during that journey, strangers began telling each other the stories of their lives? That's the world Anita Nair creates in Lady's Coupe. And that's the book we are going to talk about today in Reading Room. So join me friends, we enter that compartment through the words of one of India's finest contemporary woman writers, Anita Nair. But before we begin exploring the story, let's pause for a moment and get to know the brilliant woman behind it. Anita Nair, a writer from Kerala, known for her sensitive and insightful portrayal of people, especially women and their everyday lives. She has written novels, short stories, poems and books for children. What makes Anita Nair special is the way she finds extraordinary stories in ordinary lives. Her characters are all very close to us. They are people we can very easily recognize. Women with dreams, doubts, responsibilities, struggles, and above all, a desire to be understood. Along with them, husbands, friends, daughters, strangers, each carrying their own hopes, disappointments, and secrets. Through her writing, Anita Nair gives a

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: 5 കല്ലുമൂട്, കൊല്ലം.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത.

0: യാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഒരു പച്ച കണകെട്ടി ഏകാക്കി ചിന്തി ഓരോ ചാലും കെട്ടി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകുട്ടുകാരെ, ബട്ടൈം സ്റ്റോറിലേക്ക് സ്വാഗതം. കുട്ടിയും ചിലന്തിയും, ഇതാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ ഒരു കുട്ടി ആരും കൂട്ടില്ലാത്തത് കൊണ്ട് ഒരു അണ്ണാറക്കണ്ണനെ കൂട്ടിന് വിളിച്ചു. അണ്ണാറക്കണ്ണൻ ഓടടാ ഓട്ടം പുറകെ വെച്ച് പിടിച്ചു നമ്മുടെ കുട്ടി. അങ്ങനെ ഓടുമ്പോൾ ഒരു ചിലന്തി വലയിൽ ചെന്ന് തട്ടി. ചിലന്തി ചോദിച്ചു, കുട്ടി നിനക്ക് മുഖത്ത് കണ്ണില്ലേ? എന്തിനാണ് എന്റെ വല ചീത്തയാക്കും വിധം ഓടിയത്? കുട്ടി പറഞ്ഞു, ചിലന്തി അമ്മേ, ഞാനൊരു അണ്ണാറക്കണ്ണനെ കളിക്കാൻ വിളിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ ഓടിയതാണ്. നീ എന്തിനാ അണ്ണാറക്കണ്ണന്റെ പുറകെ ഓടിയത്? ഞാൻ നിന്റെ അടുത്ത് കൂട്ടുകൂടാം. അയ്യോ ചിലന്തി അമ്മേ, നിങ്ങൾ ചെറുതല്ലേ, എങ്ങനെ കൂട്ടുകൂടും? ചിലന്തി പറഞ്ഞു, കൂട്ടുകൂടാൻ പറഞ്ഞപ്പോൾ ഓടിയവന്റെ പിറകെ ഓടുന്നത് ബുദ്ധിയല്ല. എന്നെ നോക്ക്, ഞാൻ ഇവിടെ ഇരുന്ന് ക്ഷമയോടെ വല നെയ്യുന്നു. അതിൽ ഇരകൾ തനിയെ വന്നു കുടുങ്ങുന്നു. മനുഷ്യനായാൽ ക്ഷമ വേണം. ആ കുട്ടി ചിലന്തിയോട് കൂട്ടുകൂടി ക്ഷമ ചോദിച്ചു. സന്തോഷമായി കുറേ കാലം ജീവിച്ചു. ഈ കഥ ഇങ്ങനെ ഇവിടെ തീരുന്നു. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമത്തിലൂടെ ഞങ്ങൾ കലാ, സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിലെ സമാഗമത്തിൽ നിരവധി വിശേഷങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഇനിയും കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്, നമുക്കറിയാനുണ്ട്. അതിനൊക്കെയായി നമുക്കൊന്ന് കാതോർക്കാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിന്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്. കാരണം ഇങ്ങനെ വരുന്നവര് ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്.
1: നാടക പ്രവർത്തകർ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള വിഷയം നാടകം തന്നെയാണ്. നാടകമാണ് ഇഷ്ടം. അത് നമ്മളിപ്പം കാണുന്നതാണ്. നമ്മളിപ്പം ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞാൽ നല്ല കുറച്ച് നാടകങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കണം എന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ആത്മബലി എന്ന് പറഞ്ഞ നാടകം ഇപ്പം
0: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് ഒന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഭീമനായിട്ട് ചെയ്ത്. ഒരു മണിക്കൂർ നാടകമാണ്. അതിനകത്ത് ഭീമനും കിടുംബിയും മാത്രമേ ഉള്ളൂ.
0: എങ്ങനെയാണ് അത് പ്രദർശനത്തിന് പോകുന്നത്?
1: ഞങ്ങളിപ്പം കോട്ടയം കഴിഞ്ഞേ ഉള്ളൂ. കോട്ടയത്ത് ഞങ്ങളിപ്പം അവതരിപ്പിച്ചായിരുന്നു. മത്സരമായിരുന്നു.
0: നമ്മൾ കൊല്ലത്തേക്കൊക്കെ
1: തീർച്ചയായിട്ടും കൊല്ലത്തെ എല്ലാം വരും. ഞങ്ങളിപ്പം അത് ഒരു മണിക്കൂറാണ് നാടകമാണ് അവസാനം. അതിപ്പോ നമ്മൾ വേദികളിലൊക്കെ അവതരിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ഏറ്റവും നല്ല കഥ, നമ്മൾ വിചാരിക്കും ഭീമൻ ഒരു അമാനുഷികനാണ്, വലുതാണ്. പക്ഷെ ഭീമനെ പോലെ സംഘർഷം അനുഭവിച്ച ഒരാള്, അങ്ങനെ ആ ഭീമന്റെ ആത്മസംഘർഷമാണ് നാടകത്തിലൂടെ
0: നമ്മുടെ MT-യുടെ രണ്ടാമൂഴത്തിലൂടെ കണ്ട ഭീമന്റെ രണ്ടാമൂഴക്കാരനായി വന്ന എനിക്ക് അങ്ങനെയാണ് പറയുന്നത്. അതെ, വെറുമൊരു രണ്ടാമൂഴക്കാരനാണോ ഞാനെന്ന് ചിന്തിച്ചു പോകുന്ന ആത്മസംഘർഷങ്ങളാണ് ഭീമസേനന്റെ MT-യിലൂടെ. പിന്നെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഒരിക്കലും എപ്പോഴും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഭീമസേനന്റെ ചിത്രം, അത് ഭയങ്കര രസമാ. അത് അത് എന്തായാലും അത് അങ്ങനെ ഒരു ഭീമനെ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് വെച്ച് തന്നെ ഈ നാടക ജീവിതത്തിൽ ഒരു ധന്യ നിമിഷമാണ്.
1: അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇപ്പം ചെയ്യാൻ പോകുന്ന നാടകം മൃത്യുഞ്ജയം എന്ന് പറഞ്ഞൊരു നാടകം ഇപ്പം ചെയ്യാൻ പോകുന്നത്. മൃത്യുഞ്ജയം
0: എന്താണ് ഇതിവൃത്തം?
1: അത് മൃത്യുഞ്ജയം ഇത് തന്നെ കർണൻ, കുന്തി, കൃഷ്ണൻ ഇവരുടെ മൂന്നുപേരുടെയും കൂടെ ഒരു ചോദ്യമാണ്. അത് അത് എഴുതിയത് ഭരത് മുരളിയുടെ നാടകമാണ്. മുരളിച്ചേട്ടന് വേണ്ടി, മുരളിച്ചേട്ടന് വേണ്ടിയിട്ട് എഴുതിയ ഒരു നാടകമാണ്. മുരളിച്ചേട്ടൻ എഴുതിയതാണ്. മുരളിച്ചേട്ടൻ അഭിനയിക്കുന്നതിന് വേണ്ടി എഴുതിയ
0: നാടകമാണ് പുറത്ത്
1: രംഗത്ത് വന്നില്ല. അത് എഴുതി അതിന്റെ റിഹേഴ്സൽ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് മരിച്ചു പോകുന്നത്.
0: ഇതൊരു എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും.
1: മുരളിച്ചേട്ടൻ അത് സംവിധാനം ചെയ്തത് നമ്മുടെ പ്രമോദ് പയ്യന്നൂർ സാറാണ് സംവിധാനം ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് സാറിന് വേണ്ടി സംവിധാനം ചെയ്തത്. മുരളിച്ചേട്ടൻ എഴുതി, പ്രമോദ് ചേട്ടൻ, പ്രമോദ് പയ്യന്നൂർ ഡയറക്ട് ചെയ്ത് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത്
0: പ്രമോദ് പയ്യന്നൂർ തന്നെയാണ്
1: ഞങ്ങളുടെ നാടകം ഒപ്പം ചെയ്യുന്നത്. പ്രമോദ്
0: നമ്മുടെ ഈ അടുത്ത് നവോത്ഥാനം ചെയ്തത്
1: അത് അന്ന് മുരളിച്ചേട്ടൻ കൂടെ KPC എഴുതുകയായിരുന്നു കുന്തിയായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ റിഹേഴ്സൽ ഇരിക്കുന്ന സമയത്താണ് മുരളിച്ചേട്ടൻ മരണപ്പെട്ടത്. ആ നാടകം ഞങ്ങളിപ്പോ ആരെങ്കിലും
0: കൊണ്ടുവരികയാണ്.
1: റിഹേഴ്സൽ ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങി. ഇപ്പൊ ഉടൻ തന്നെ ആ നാടകം പുറത്തിറങ്ങും. അതിനകത്ത് കർണന്റെ വേഷമായിരുന്നു മുരളിച്ചേട്ടൻ ചെയ്തത്. ആ കർണന്റെ വേഷം തന്നെയാണ് ഞാനും ഇപ്പൊ.
0: ഒത്തിരി ധന്യമായ നിമിഷങ്ങളാണ്.
1: നമുക്ക്
0: ജീവിതത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ്.
1: പിന്നെ അത് ഭയങ്കര സ്വപ്നമാണ് മുരളിച്ചേട്ടന്റെ ഒരു നാടകം.
0: കണ്ണുകളിൽ ഞാനിങ്ങനെ അതിന്റെ ഒരു തീഷ്ണത കാണുന്നുണ്ട്. അജീഷിന്റെ കണ്ണുകളിലൂടെ ഞാനത് വായിച്ചെടുക്കും. സന്തോഷത്തിന്റെ നിറവിന്റെ ഒരു ഭയങ്കര ഒരു അംഗീകാരം.
1: അതല്ല, ആ നാടകം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രത്യേകത. അത്രയും വലിയൊരു നാടകം, അത്രയും വലിയൊരു നാടകം അരങ്ങിൽ എത്താതെ പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ മലയാള നാടകത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ് നാടകം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ നാടകം.
0: പിന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്യ നാടക കലയുടെ ശ്രേഷ്ഠനായി വാണിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭരത് മുരളിയുടെ ആ ഒരു അകാലത്തിൽ പൊരിഞ്ഞു പോയ ഒരു നക്ഷത്രം, കൊല്ലത്തിന്റെ കുടവട്ടൂരിന്റെ ഒരു എന്നും ഇന്നും അന്നും എന്നും മായാതെ നിൽക്കുന്ന ആ പ്രതിഭയുടെ ഒരു നാടകമാണ് ഭീമനാണ്. അത് ഈ അണിയറ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അതില് ഭീമനായി മുരളിച്ചേട്ടൻ ചെയ്യാൻ വെച്ചിരുന്ന ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റി നമ്മുടെ അജീഷ് കൃഷ്ണയ്ക്ക് എന്നുള്ളത്, അങ്ങനെ പറ്റുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യ നിമിഷമാകട്ടെ. ഭഗവാന്റെ ഒരുപാട്
1: നാടകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുദ്ധത്തിന് വരലെന്ന് കുന്തി കർണനോട് പോയി പറയുന്ന സാധനമാണ് യുദ്ധത്തിൽ
0: കവചകുണ്ടലങ്ങളൊക്കെ യാചിക്കുന്ന കർണശബ്ദത്തിലുണ്ടല്ലോ കഥകളിയില്.
1: കർണൻ ഇപ്പോഴും ആത്മസുഹൃത്തിന് വേണ്ടിയിട്ട്
0: ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് നമ്മുടെ മുന്നില് അങ്ങനെ കർണൻ ജ്വലിച്ചു
1: നിൽക്കുന്നത്.
0: അത് അതില് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കൊല്ലത്തേക്കും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൊല്ലത്തിന്റെ തന്നെ ആയതുകൊണ്ട് ഇത് കൊല്ലത്ത് കുറെ അധികം വരാനുള്ള സാധ്യത, എല്ലാരും ഇത് നെഞ്ചേറ്റിയിൽ ആളിക്കുന്ന ഒരു കലയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം തുടർന്നും അല്ലേ. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: തിരികെ എത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലേക്ക് കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ ഒരുപാട് ശ്രോതാക്കളും നമ്മളോട് ഇന്നും കൂടി ലൈവില് ഒരു ശ്രോതാവ് അറിയിച്ചാണ്, നിങ്ങൾ റേഡിയോ നാടകങ്ങളൊന്ന് ചെയ്യൂ. അപ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അല്ലെ റേഡിയോ നാടകങ്ങൾ. ഒരു കാലഘട്ടത്തിൽ റേഡിയോ നാടകങ്ങളുടെ ആ ഒരു ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഏഴരയ്ക്കാ പറയുന്നെങ്കിൽ നമ്മളൊക്കെ ശരിക്കും ഇത് ശ്രവ്യ മാധ്യമമാണെങ്കിലും നമ്മളിങ്ങനെ കാതോർത്തിരിക്കും അല്ലേ.
1: അതെ, അത് അത് നാടകത്തിന്റെ ഇതാണ്. ഇപ്പം റേഡിയോ നാടകം എന്ന് പറയുമ്പോഴും നമ്മള് ഇപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് റേഡിയോ നാടകം ചെയ്യുമ്പോഴും നമ്മൾ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതല്ലേ ചെയ്യാം നമ്മൾ. അത് അല്ലാതെ ഇവിടെ വന്നിരുന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ നാടകം ഇങ്ങനെ പറയുക എന്നല്ല. ഓരോരോ കഥാപാത്രത്തിന് എന്തെയാണോ ആ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടിട്ട് അഭിനയിച്ചു തന്നെയാണ് നമ്മൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് ആകാശവാണിയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: അതെ അതെ. അപ്പം ഇത്രയും വർഷത്തെ നിരന്തരമായ ഒരു കലയുടെ സബരിയ, കലയുടെ ഒരു യാത്ര, നാടകം, സിനിമ, കുറേ അധികം ആൾക്കാരുമായിട്ടുള്ള പരിചയം, അനുഭവങ്ങള്, ഇതൊക്കെ ഇന്ന് എത്തി നിൽക്കുന്നതും ഇവിടെ വന്നിപ്പോ ഈ പങ്കുവെച്ച നമ്മുടെ ഭരത് മുരളിച്ചേട്ടന്റെ ആ ഒരു നാടകത്തിനായി നമ്മളൊക്കെ കാതൂർക്കുകയാണ്, കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ധന്യമായ നിമിഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കലാകാരനെ സമാഗമത്തിൽ കിട്ടിയതും ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു കലാകാരനെ ഞാനിങ്ങനെ വിളിക്കുമായിരുന്നു ചേട്ടാ ഇങ്ങനെ വരണം അല്ലേ.
1: ഞാൻ അങ്ങനെ അങ്ങനൊന്നും പോകാറില്ല
0: റേഡിയോയിൽ. ഇത് ആദ്യമായിട്ടാണ്. ബാക്കിയുള്ള മീഡിയയിലൊക്കെ പോയിട്ടുണ്ട്,
1: ചാനൽസിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും റേഡിയോയിൽ. അത് പിന്നെ നമ്മള് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരോടത്തും ചർച്ച ചെയ്തിട്ടില്ല. നാടകത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ
0: അത് പറഞ്ഞു പോകും,
1: പറഞ്ഞു പോകും
0: വാക്കുകൾ. കലയുടെ കല, അതാ ഞാൻ മുന്നേ പറഞ്ഞ, കലാകാരന്റെ വാക്കുകൾ എപ്പോഴും സത്യസന്ധമാണ്. സത്യസന്ധതയാണ് കലയുടെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് എപ്പോഴും വരുന്നത്. പിന്നെ നമുക്കിപ്പം കല

0: ഇതാണ്
1: സർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മള് നാടകത്തെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ചാണ്.
0: ഞാനിപ്പം ചെയ്ത പടം ഉരുമ്പെട്ടോൺ എന്ന് പറഞ്ഞൊരു പടമാണ്.
1: ഇന്ദ്രൻസിനോട്
0: ഇന്ദ്രൻസ് ജാഫറിടിക്ക് നായകന്മാരാകുന്ന പടമാണ്. അതിനകത്ത് ഒരു പോലീസ് ഓഫീസറിന്റെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പിട്ട് ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലൊരു
1: വേഷമാണ്.
0: പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു. ഒരു കേസ് അന്വേഷണവും ബന്ധപ്പെട്ട വേഷം. ഒരു ഇന്റർവ്യൂ തൊട്ട് തീരുന്നവരെയും ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോ ചെയ്തൊരു പടം ദ പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞൊരു
1: പടം. പോസ്റ്റർ കണ്ടു.
0: പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞു.
1: അതിലെന്താണ് ആ ഒരു അതിനൊരു പ്രത്യേകത? പ്രഗ്നന്റ് വിഡോ എന്ന് പറയുമ്പോ അതെന്താണ്?
0: അത് ഒരു വിധവയെ ഗർഭിണിയുടെ ഒരു കഥയാണ്. ഗർഭിണിയാവുന്ന സമയത്ത് അഞ്ചു മാസം ഗർഭിണിയാവുന്ന ഹസ്ബൻഡ് മരിച്ചു പോകുന്നതിന്റെ
1: ഒരു കഥയാണ്,
0: സ്റ്റോറീസ് ആണ് അതിനകത്ത് വരുന്നത്. അത് കെ ആർ ഉണ്ണി ആണ് ഡയറക്ട് ചെയ്തത്. ഓങ്കാര എന്ന് പറഞ്ഞ വലിയൊരു പടം ഡയറക്ട് ചെയ്തതാണ് പുള്ളി. ദിലീഷ് പോത്തന്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടർ. തൊണ്ടിമുതലും ദൃക്സാക്ഷി, മഹേഷിന്റെ പ്രതികാരം, ഒഴുവുമുറി, അങ്ങനെ ഒരുപാട് പടം. മലയാളത്തിൽ ഏകദേശം 56 പടത്തിന്റെ അസോസിയേറ്റ് ആയിട്ട്.
1: അതിലെന്താണ് റോൾ?
0: അതിനകത്ത് നായക വേഷം പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസറിന്റെ നായക കഥാപാത്രമായിരുന്നു ഞാനാണ്. അത് ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 13 ഫെസ്റ്റിവലുകളിൽ, വിദേശ ഫെസ്റ്റിവലിലേക്ക് പോയി. ഇന്ത്യക്കകത്ത് ബോംബെ, പിന്നെ കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ ഇന്ത്യക്കകത്തുള്ള മിക്കവാറും എല്ലാ ഫെസ്റ്റിവലിലും പോയി. ഏറ്റവും നല്ല നടി, തിരക്കഥകൃത്ത്, ഡയറക്ടർ, പടം എല്ലാ പാട്
1: മേടിച്ചോലം
0: ചെയ്ത ഒരു വലിയൊരു പടം.
1: ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, താങ്കളൊരു മഹാഭാഗ്യവാനാണെന്ന്.
0: തീർച്ചയായിട്ടും ഈ പടത്തിലേക്ക് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞു എന്റെ ഈ ഇതിന്റെ പറഞ്ഞാൽ എല്ലാം ഓരോ സാഹചര്യം
1: പറയുന്നത്
0: ഭയങ്കര. അപ്പൊ ഞാനിങ്ങനെ ഒരു ഒരു പടത്തിന്റെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് കായംകുളത്ത് പോകുന്നു. പത്മരായൻ സാറിന്റെ കാര്യങ്ങള് അവിടെ ഒരു വീട്ടിൽ, അവിടെ പത്മരായൻ സാറിന്റെ ആ വീട്ടില് ഒരു പടത്തിന്റെ പൂജ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ പടത്തിന്റെ പൂജ. അങ്ങനെ അവിടെ ചെല്ലുമ്പോ എന്റെ ഒരു പഴയ സുഹൃത്തിനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ അവര് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ്, എടാ നമുക്ക് ഇതുപോലെ നമ്മളൊരു പടത്തിന്റെ ഒരു വർക്കിലാണ്, അപ്പൊ ഡയറക്ടർ ഇതുപോലെ ഉണ്ണി കെ ആർ എന്ന് പറഞ്ഞ ആളാണ്, അപ്പം എനിക്ക് നമ്പർ തരുന്നു, വിളിക്കണം സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിനിമ ഡയറക്ടർമാരുടെ നമ്പർ കിട്ടി അന്നേരം നമ്മൾ വിളിക്കുമല്ലോ. അവൻ തന്നെ വിളിച്ചു. സാറുമായിട്ട് ഭയങ്കര ഫ്രണ്ടായി. അപ്പൊ സാർ എന്റെ അടുത്ത് ഇങ്ങനെ സാറിനെ കണ്ടിട്ട് പോലും ഇല്ല. ഞാനോട്ട് ഭയങ്കര ഫ്രണ്ടായി.
1: സൗണ്ടിന്റെ ഒരു
0: പ്രത്യേകതയുണ്ടല്ലോ. ഞാൻ സാറോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സാറിനായിട്ട് വേണ്ടത് വരുന്ന സമയത്ത് ഒരു ദിവസം വന്ന് കാണുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് കണ്ടു. കണ്ടപ്പോ സാർ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ വന്ന് കണ്ടിട്ട് പറഞ്ഞു സ്റ്റോറി ഇതുപോലെ പറഞ്ഞു. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസറിന്റെ ഇതാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു ദളിതനായിട്ടുള്ള ഒരു വിഭാഗത്തിലുള്ള ഒരു ആളാണ്. തന്നെത്താനെ പഠിച്ച് ജോലി കിട്ടി.
1: എഫേർട്ട് എടുത്ത്
0: ജോലി വില്ലേജ് ഓഫീസർ ആവുന്ന ടെസ്റ്റ് എഴുതി കിട്ടി.
1: അതായിരുന്നു റോൾ.
0: അങ്ങനെ പുള്ളിയെ പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് അമ്പൂരിയിലേക്ക് സ്ഥലം മാറ്റും. അങ്ങനെ അമ്പൂരിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ മണൽ കോറിയ മാഫിയ മണ്ണോട്ടൊക്കെ ഭയങ്കര പ്രശ്നവും കൈക്കൂലിയുടെ ഒക്കെ പ്രശ്നം വരുന്നു. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ സ്റ്റോറിയാണ്. പിന്നെ വൈഫ് ആ ജോലിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന
1: സ്റ്റോറി.
0: അപ്പൊ ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്റെ സാധനം പറയുന്നത്. ഞാൻ പറഞ്ഞു സാറേ എന്നറിയാ എന്റെ അടുത്ത് വേഷം എന്താ? അത് നിനക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു പിയൂണിന്റെ
1: വേഷം,
0: പിയൂണിന്റെ ഒരു വേഷമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് വേഷം ഉണ്ടാ, ഒരു ചെറിയൊരു പോലീസ് ഓഫീസറുടെ വേഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാറേ, ഓക്കെ എനിക്ക് ചെറിയൊരു
1: വേഷം.
0: ഞാൻ പറഞ്ഞു സാറേ ഒരു ഒന്ന് രണ്ട് സീനിലൊക്കെ എനിക്ക് എന്നെ ഒന്ന് കാണിക്കണം, കുറച്ച് ഡയലോഗൊക്കെ വേണം. അതൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട്. പോലീസ് ഓഫീസറുടെ വേഷമായാലും നിനക്ക് ഡയലോഗ് ഉണ്ട്, പിയൂണിന്റെ വേഷമായാലും കുറച്ച് ഡയലോഗ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കും. അപ്പൊ എന്റെ അടുത്ത് പടം തുടങ്ങുന്നതിന് ഒരു 5 മുമ്പിട്ട്, ഒരാഴ്ചക്ക് മുമ്പിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാം ട്രിവാൻഡ്രത്തുണ്ട്, നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഒരു അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവരെ അവിടെയാണ് എല്ലാം നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നൊരു ഉച്ചയായപ്പോഴത്തേന് അന്നേരം എനിക്കിങ്ങ് മടിയ എനിക്ക് മടിയാണ് ഞാൻ പോണ്ടായിരുന്നു. അവർ രാവിലെ വിട്ടിട്ട് രാവിലെ വിളിച്ചായിരുന്നു, ഇവിടെ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ ആ ഒരു ദിവസം. അപ്പം സാറ് പിന്നെ രാവിലെ വിളിക്കുന്നു, നീ തിരിച്ചോ, ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേനും അങ്ങ് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉച്ചയാകുമ്പോഴത്തേന് അവിടെ ചെന്ന് ഫ്ലാറ്റിൽ ചെന്ന്
1: അറിയുന്നില്ല ഇത്രയും നല്ല
0: അതൊന്നും എനിക്കറിയാം. ഈ കഥാപാത്രം ഒന്നും എനിക്കറിയത്തില്ല. എനിക്കെന്നറിയാം ഏതെങ്കിലും പോലീസ് ഓഫീസറുടെ വേഷം അല്ലെങ്കിൽ രണ്ട്

0: അതുണ്ട്. അന്നേരം ഒന്നും അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ക്യാമറമാനുണ്ട്, ക്യാമറ അസോസിയേറ്റ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, ഡിസൈനർ ഉണ്ട്, എല്ലാരും ഉണ്ട്, കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ആ ഫ്ലാറ്റിൽ. ഇങ്ങനെ സാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ അവരെല്ലാം, ഞാൻ വന്നു, എന്നെ എല്ലാം പരിചയപ്പെടുത്തി ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു. ഞാൻ പോകുന്നു. പിന്നെ എൻ്റെ അടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരുടെ നമുക്കൊരു അഞ്ചു ദിവസം കഴിയുമ്പോഴത്തേന് പാലക്കാട് മുണ്ടൂരാണ് ഷൂട്ട്, പാലക്കാട് വെച്ചാണ്. ഒരു 10-25 ദിവസം അവിടെ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിൻ്റെ അടുത്ത് പറയാം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അവിടെ സെറ്റ് ഇടുവാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാലക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ അവിടെ നമ്മള് സെക്രട്ടേറിയറ്റ് ഇടും. അപ്പൊ നിന്റെ വിളി വരുമ്പോഴത്തേന് വന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ പടം തുടങ്ങുന്നതിന് ഒരു 3 ദിവസത്തിന് മുമ്പിട്ട് ഒരു വൈകിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ്, വരുന്ന വീട്ടിൽ ഇങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് വരുന്ന സമയത്ത് സാറിൻ്റെ കോള് വന്നു. കൊള്ളു ചേടാ, നമുക്ക് ഒരു 2-3 ദിവസം കൂടെ പണം തുടങ്ങാനുള്ളൂ, എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ശരി സാർ, ഓക്കെ, എനിക്ക് വരുന്ന പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാനങ്ങ് എത്തിക്കൊള്ളാം. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ടെൻഷൻ പറഞ്ഞു, ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാൻ പോവാണ്, നീ ബോധം കെട്ട് വീഴുമെന്ന് ചെല്ല്. ഞാൻ പറഞ്ഞു എന്തുവാ, ഞാൻ വിചാരിച്ചു നീ റോളില്ലേ കട്ട് ചെയ്തു, വേറെ ആരെങ്കിലും ബന്ധോ എന്ന് വിചാരിച്ചു. നമ്മളും പിന്നെ അങ്ങനെ ചിന്തിക്കത്തില്ല, നീ ബോധം കെട്ടെന്ന് പറയണ്ട, അതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നട്ടെ ഇതിനകത്ത് ഇങ്ങനെ നല്ല നല്ല ഡയലോഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് ആ സമയത്ത് സാറിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പടത്തിൻ്റെ ഹീറോ ഷിബു പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ നീയാണ്. ഞാൻ എനിക്ക് പിന്നെ എന്ത് സംസാരിക്കണം ഒന്നും അറിയത്തില്ല, ഭയങ്കര ഭയങ്കര. പിന്നെ പിന്നെ സാറ് ചോദിക്കും, ടെൻഷൻ ആവണ്ട, നീ ഓക്കെയാണ്, ഞങ്ങൾ തീരുമാനിച്ച്. സാറേ അത് എന്താ, അത് നീ അന്ന് ഫ്ലാറ്റിൽ നിന്നെ അന്ന് വിളിച്ചില്ലേ, നീ അന്ന് ഫ്ലാറ്റിൽ എന്നെ കാണാൻ വേണ്ടി അന്ന് ഫ്ലാറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന്
1: പറഞ്ഞു.
0: അതാണ് അത് കറക്റ്റ്. അപ്പൊ എന്റെ അടുത്ത് തന്നെ സാറ് പറഞ്ഞ, നീ എന്റെ ഫ്ളാറ്റിന്റെ ആ ഡോറ് തുറന്ന് വരുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ആ വില്ലേജ് ഓഫീസറാണ് നടന്നു വരുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് പടത്തിന്റെ
1: മെയിൻ
0: ക്യാരക്ടർ. അങ്ങനെയാണ് നമ്മൾ 3 ദിവസം കൂടി ഷൂട്ടും ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ. അത് ഒരു
1: ഭയങ്കര അംഗീകാരം.
0: അതിപ്പം അതിന് അതുകൊണ്ട് അതിന് ശേഷം എനിക്കിപ്പം നിറയെ ഒത്തിരി പടങ്ങൾ
1: ഇപ്പം
0: തമിഴായാലും മലയാളമായാലും എല്ലാം ആ പടം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, 13 ഫെസ്റ്റിവലുകൾ എല്ലാം, ബാംഗ്ലൂർ ഫെസ്റ്റിവൽ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഈ പടം എല്ലാ പ്രവർത്തകർക്കും അറിയാം. പ്രഗ്നന്റ് വിഡോ
1: അത് എല്ലാം ഒരു ദൈവീകം തന്നെയാണ്. തുടക്കത്തിൽ നമ്മള് ഇത് എൻട്രി ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്തു, അത്രയും ദൈവം തൊട്ടറിഞ്ഞ ഒരാളാണ്, ആയതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ക്യാരക്ടർ.
0: അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച ടിങ്കിൾ ബേബി എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ളതാണ് ഏറ്റവും നല്ല നടിക്കുള്ള.
1: പക്ഷേ നമ്മൾ ഒരു കാര്യം അറിയണം, ഒരുപാട് പേരും ഒരുപാട് പേർക്കും പറയാൻ കുറേ യാതനകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാതെയുണ്ട് അല്ലേ, പറയാൻ ഇനി പറഞ്ഞതിൽ കൂടുതൽ ഇനി പറയാനിരിക്കും. പക്ഷെ നമ്മുടെ എപ്പിസോഡിന്റെ ഒരു സമയം നമ്മുടെ വൈൻഡ് അപ്പ് സെക്ഷനിലേക്കൊക്കെ കടക്കാനായി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും സമാഗമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കൃഷ്ണ തന്നെയായിരുന്നു, ഈ ആഴ്ചയിലും സമാഗമം നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷൻ ആകുകയാണ്. ഇനിയൊരു അവസരത്തിലും നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരൻ പലയിടങ്ങളിലായി നമ്മോടൊപ്പം ഉണ്ടാകും, ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെതായ നാടകങ്ങളൊക്കെ ഞങ്ങളതൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പോൾ അത് സർപ്രൈസ് പൊട്ടിച്ചോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, അതിലുപരി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കാം. പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാലേ പറ്റൂ ചെല്ല ഞാനും കൂടെ.
0: അങ്ങനെ ശിവൻ ചേട്ടന്റെ കൂടെ കുറച്ച് മിങ്കിൾ ചെയ്തപ്പോഴാണ് കാവാലത്തിന്റെ കുറച്ച് നല്ല പാട്ടുകൾ ഇങ്ങനെ വിടും. അപ്പൊ അതില് കാവാലത്തിന്റെ ഈ ആലായാൽ തറ വേണം എന്നുള്ള പാട്ട് ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ശിവൻ ചേട്ടനെ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഓർക്കുകയാണ്, പ്രഗത്ഭനായ കൃഷ്ണൻകുട്ടി നേരെ മകനാണ്. ഇപ്പൊ സിനിമയിൽ സജീവമാണ്, എല്ലാ പടത്തിലും അവിടെയും നമ്മളിങ്ങനെ കൂട്ടത്തിലാ പാടുന്നത്.
1: ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത അതാണ്, കൂടെ കേട്ടിരിക്കുന്നവരും ഇതിലേക്ക് വന്ന് ചേരുന്ന ഒരു
0: പാട്ടാണ്.
1: അതാ ചില കലകൾ കാലാന്തരങ്ങളായി നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാട്ട്.
0: അതെ അതെ.
1: ഓക്കെ.

0: അസാധ്യമായിട്ട് പാടി ഒരു
1: നൃത്തം.
0: അതായത് ഒരു പ്രത്യേക ഓളം തരുന്ന ഒരു പാട്ടാണ്, ഒരു പ്രത്യേക വൈബാണ് ഈ പാട്ടിന്. ഈ പാട്ട് നമ്മളോടൊപ്പം ഒരാളാ പാടി തുടങ്ങുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കലി വന്ന് ഒഴുകുകയാണ്
1: തൊട്ടറിഞ്ഞു
0: പോയ ഒരുപാട് സർഗ സൃഷ്ടിയുടെ മകളോ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അത്തരം ആൾക്കാരൊക്കെ കടന്നുപോയത് നമുക്ക് എന്തുമാത്രം ഒരു ശൂന്യത, അതൊന്നും നികത്താൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തു. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തി, കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്തൊരു സമാഗമത്തിലേക്ക് നമ്മൾ തീർച്ചയായും അതിഥിയായി വിളിക്കും. അപ്പം അന്ന് സിനിമയിലൊക്കെ ഉയരങ്ങളിൽ ഒരുപാട് ഉയരത്തിലെത്തി നിൽക്കുന്ന, ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടി നിൽക്കുന്ന ഒരു കലാകാരനാകട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് അറിഞ്ഞു എന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ഒരു ഞെട്ടൽ പോലെ ഇങ്ങനെ കണ്ടു. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിന്റെ 10-20 വർഷമായിട്ട് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന് കിടപ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഏകദേശം നമുക്ക് 3 ആംബുലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ പിള്ള സാറ്, ഒരുപാട് വോളണ്ടിയേഴ്സ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് ദൈവം തൊട്ടറിഞ്ഞ കുറേ ആൾക്കാരുടെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു കലാകാരൻ എത്തിയതും ഒരു ദൈവീകമാണ്, അതറിയാതെ അല്ലേ
1: വന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പാലിയേറ്റീവ് കെയർ ഇതാണ് നിങ്ങളുടെ ചാരിറ്റി എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതിനകത്ത് വരാനും അതിന്റെ ഒരു ഭാഗമാക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ മിക്കവാറുള്ള അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ ഈ മനസ്സ് കൂടുതൽ ഇവിടെ തുറക്കാനായിട്ട്.
0: എനിക്ക് തോന്നുന്നു മറ്റേ വേറെ എവിടെയെങ്കിലും പോയതിലും ഇതുപോലെയായിരുന്നു. നമ്മുടെ കോട്ടയ്ക്കൽ മധുചേട്ടനായിരുന്നു സമാഗമത്തിൽ ഒരു ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടുള്ളത്. മധുചേട്ടനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വസന്തകുമാർ സാംബശിവനായിരുന്നു. ഇപ്പൊ കോട്ടയ്ക്കൽ മധുചേട്ടൻ നമ്മുടെ കുടുംബ സുഹൃത്താണ്. അപ്പൊ കൊല്ലത്ത് വേറൊരു പ്രോഗ്രാമിന് എത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നത്. അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് നന്നായിട്ട് വണ്ടടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ മറ്റൊരു വേദിയിലും പോയി പറയാത്ത പാലിയേറ്റീവ് കെയറിന്റെ ഇങ്ങനെ ഒരു ദൈവസ്പർശമുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുകയായിരുന്നു എന്ന് ചേട്ടനും പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ എത്തപ്പെടുന്ന എല്ലാ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം നമ്മുടെ അജീഷ് കൃഷ്ണ ഇതേ നിൽക്കുകയാണ് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലൊക്കെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പം അതിലുപരി ഈ നാടകത്തിൽ ആ പറഞ്ഞ നമ്മുടെ ഭരത് മുരളിയുടെ നാടകത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒഴിവ് നികത്തിക്കൊണ്ട് ആ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ അഭാവത്തിൽ അതിലേക്ക് എടുത്ത് കയറി വരാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി ബ്ലെസ്സിങ്സും എല്ലാവരുടെയും റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മെമ്പേഴ്സിനും വേണ്ടി ഞാൻ അങ്ങയോട് പറയുകയാണ്. ഇവിടെ എത്തിയതിന് ഒത്തിരി സന്തോഷം.
1: എനിക്ക് ഭയങ്കര മറ്റുള്ള അടുത്ത് പോകുന്നതിനെക്കാട്ടി വളരെ ആത്മസംതൃപ്തി എനിക്ക് കിട്ടി. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്കെങ്കിലും സാന്ത്വനം ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. അപ്പൊ ഒരുപാട് പേർക്ക് സാന്ത്വനമാകുന്ന ഒരു FM എന്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് വന്നതിൽ, എന്നെ വിളിച്ചതിൽ ഉള്ള ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷവും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്.
0: നന്ദി, നമസ്കാരം. സമാഗമം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ നമ്മൾ പ്രതിഭാധനരായ നിരവധി വ്യക്തിത്വങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക്.

പങ്കുവയ്ക്കുന്നു ആർജി ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

దాన్ని

മുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. യുഎസിന്റെ സാമ്പത്തിക ഭീഷണികൾക്കിടെ യൂറോപ്യൻ യൂണിയന്റെ ആദ്യ അസോസിയേറ്റ് അംഗമാകാനുള്ള ക്ഷണത്തെ സ്വാഗതം ചെയ്ത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. എന്നാൽ ലോകശക്തികളോട് കിടപിടിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും മറ്റൊരു സഖ്യം രൂപവൽക്കരിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് കാർണി വ്യക്തമാക്കി. കാനഡയെ അസോസിയേറ്റ് അംഗമാക്കാൻ കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടലെയ്ൻ താൽപര്യം പ്രകടിപ്പിച്ചത്. കാനഡ ഇയു സഖ്യത്തിനു മുന്നിലുള്ള ഉദ്ദേശം സൌഹൃദപരമല്ലെന്ന് കണ്ടാൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. റഷ്യൻ ഉപരോധ ബിൽ US ജനപ്രതിനിധി സഭ കടന്നതിന് പിന്നാലെ ഇന്ത്യക്കും ചൈനയ്ക്കും മുന്നറിയിപ്പുമായി ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്തൽ. അന്തരിച്ച US സെനറ്റർ ലിൻസി ഗ്രഹാമും ബ്ലൂബെന്തലും ചേർന്നാണ് റഷ്യൻ ഉപരോധ ബില്ലിന് രൂപം നൽകിയത്. അതേസമയം ബിൽ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്താൻ ട്രംപിന് അമിതാധികാരം നൽകുന്നതാണെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി US സഖ്യകക്ഷികളടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തീരുവ യുദ്ധങ്ങൾ പ്രഖ്യാപിച്ച് ട്രംപ് പുതിയ വിപുലമായ അധികാര ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്ക. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
0: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: അടി തമരടിക്കണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെന്നെ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.
2: നന്നാ

Gaga,